0: ഹൃദയപത മാസ്റ്ററെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. എനിക്കൊന്നും പേടിക്കാനില്ല എന്ന മട്ടാണ്. കുത്തിത്തറയ്ക്കുന്ന ഫലിതങ്ങൾ അയാൾ കൂടെ കൂടെ പറഞ്ഞു. കുട്ടികൾ കഞ്ഞി കുടിക്കുന്നത് നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾ ഈ തൊഴിൽ മറന്നിട്ടില്ലേ? ആരും അതിന് സമാധാനം പറഞ്ഞില്ല. പതുക്കെ പതുക്കെ ആ തൊഴിൽ വിസ്മരിക്കണമെന്നായപ്പോഴേക്കും മാസ്റ്റർ അനങ്ങിയില്ല. എന്താ കുഞ്ഞിരാമ ഇനി വഴി? മാധവിയമ്മ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു. എന്താണ് പറയേണ്ടത്? ചുമലിലേക്കെറിഞ്ഞ റബ്ബർ പന്ത് പോലെ ആ ചോദ്യം തിരിച്ചു വന്നു. എന്നിട്ട് കുഞ്ഞിരാമൻ മൊയ്തീൻ ഹാജിയുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ വിസ്തരിച്ചു പറഞ്ഞു.
1: ആ മേട്ടറോട് ഒന്നിങ്ങട്ട് വരാൻ പറയി, ഹാജി തുടർന്നു. പഹേൻ കോയിനെ പൂരത്തിന് വെച്ച ജയിലിക്ക് കുടുംബത്തിരുന്നാ പറ്റുമോ?
0: വരാൻ പറയാം. മാസ്റ്റർ വന്നു. അവശനും നിർലേപനുമായി തീർന്ന അയാളെ കണ്ടപ്പോൾ മൊയ്തീൻ ഹാജി പറഞ്ഞു,
1: ഞമ്മക്കിത്തിരി കണക്കെയ്താനുണ്ട്, ഇങ്ങളതൊന്ന് സരിപ്പെടുത്തണം.
0: ഒരു കെട്ട് പുസ്തകവും 5 റുപ്പികയും മാസ്റ്റർ ഏൽപ്പിക്കുകയും ചെയ്തു. അതും താങ്ങി മാസ്റ്റർ വീട്ടിലേക്ക് പോന്നു. കണക്കുകൾ കുഞ്ഞിരാമൻ ശരിപ്പെടുത്തി 1 റുപ്പിക മാധവിയമ്മ ചെലവാക്കുകയും ചെയ്തു. അങ്ങനെ കുടിച്ചും കുടിക്കാതെയും ആ കുടുംബം പുലർന്നു. ഇതിനിടയിലാണ് വിശ്വത്തിൻ്റെ യാത്രകൾ. അവൻ്റെ സാന്നിധ്യം തന്നെ ആരും അറിയാറില്ല.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: കാൽപന്തും കലക്കൻ ഓഫറുമായി പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
1: എൽജി ടിവികൾക്ക് ഞെട്ടിക്കുന്ന ഡീലുകൾ, 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, 000 ഫിനാൻസ് സ്കീമുകൾ,
0: കൂടാതെ എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.

എന്നിങ്ങനെയെല്ലാമായി അവയെ വരികളിലൂടെ ചിത്രീകരിക്കും. അതിലേക്ക് ഉദാത്തമായ സംഗീതവും അതുല്യമായ സ്വരവും ചേർന്നാലോ മനോഹര ഗാനങ്ങൾ പിറക്കുകയായി. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറുപ്പിൻ്റെ ഭാവന, ജോൺസന്റെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം.

0: work from home, high salary, ஒரு மொட்டக்கிளிக்கிலோ, அடி போலி.
1: குடுங்கி!
2: அக்ஞாத லிங்குகளில் கிளிக் செய்யருது. RBI பரையுன்னு.
3: அறிவு நேடு ஜாகரத புலர்த்து.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്.
2: ഷേടാ,
1: കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായെന്നെ. എന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരനും സുജാതയും പാടിയ ഗാനം കേൾക്കാം. സംഗീതം ഔസേപ്പച്ചൻ, എസ് രമേശൻ നായർ എഴുതിയ വരികൾ. മുത്തും പവിഴവും മൊഴികളിൽ പൊഴിയുമോ?
5: മുത്തും പവിഴവും

0: മനോഹര വസ്തുക്കളുമായി നായികയുടെ അങ്കലാവണ്യത്തെ മൊഴികളെ ഉപമിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി മധുരത്തിൽ കേട്ടത്. സ്മൃതി മധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി. ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ MD രാജേന്ദ്രൻ എഴുതിയ നിർവചിക്കാനാകുമോ നമ്മുടെ നിരുപമ ഹൃദയ വികാരം എന്നു തുടങ്ങുന്ന ഗാനത്തിന്റെ 3-ാം പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് മുട്ടറ BN രവീന്ദ്രൻ, പഠിക്കുന്നത് ജാനകി M നായർ.

0: കഴിഞ്ഞ ക്ലാസ്സിൽ അനുപല്ലവി പഠിച്ചു, ഇനി നമുക്ക് ചരണത്തിലേക്ക് പോവാം.
1: ശരി സർ.
0: ചരണത്തിന്റെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ആകാശ നീലിമ പോലെ,
1: ആകാശ
0: നീലിമ പോലെ

0: പോലെ,
1: ധന്യത പോലെ,
0: ആകാശനീലിമ പോലെ, അഗാധമാം സാഗര ധന്യത പോലെ ആണല്ലോ.
1: അതെ സർ.
0: അടുത്ത വരി, സൗഹൃദ സംഗമ,
1: സൗഹൃദ സംഗമ,
0: സുഷമകൾ വിണ്ണിൽ,
1: സുഷമകൾ വിണ്ണിൽ,
0: വെള്ളിപ്പിറാവുകൾ പോലെ,
1: വെള്ളിപ്പിറാവുകൾ പോലെ.
0: ഇത് പൂർണ്ണമായിട്ടൊന്ന് വായിക്കൂ.
1: ആകാശ നീലിമ പോലെ, അഗാധമാം സാഗര ധന്യത പോലെ, സൗഹൃദ സംഗമ സുഷമകൾ വിണ്ണിൽ, വെള്ളി പിറാവുകൾ പോലെ.
0: ഇത് അനുപല്ലവി പോലെ എന്ന് പറയാൻ പറ്റില്ല, അല്പ വ്യത്യാസമുണ്ട് തുടക്കത്തിൽ.

0: ഒന്ന് പാടും. അഗ ചേർത്ത് പറയണേ.
1: അഗാധമാം സാഗര ധന്യത പോലെ.
0: ഒന്നുകൂടി പാടും.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ എം ഡി രാജേന്ദ്രൻ എഴുതിയ ഗാനത്തിന്റെ മൂന്നാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് മുട്ടറ ബി എൻ രവീന്ദ്രൻ, പഠിച്ചത് ജാനകി എം നായർ.

0: ഇപ്പോൾ സമയം 9 മണി.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഓർമ്മച്ചപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സുഹൃത്തിന്റെ ചോദ്യം, ഓർമ്മച്ചപ്പിൽ മുതിർന്നവരുടെ ഓർമ്മകൾ മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ എന്ന്. ഒരിക്കലുമല്ല കേട്ടോ, ഓർമ്മകളും അനുഭവങ്ങളും മുതിർന്നവർക്ക് മാത്രമല്ലല്ലോ ഉള്ളത്. പക്ഷേ ലഭിക്കുന്ന കത്തുകളിൽ പലതും വർഷങ്ങൾക്ക് മുമ്പുള്ള ഓർമ്മകളാകുമ്പോൾ ചിലത് മുതിർന്ന വ്യക്തികളാണെന്ന് തോന്നുമായിരിക്കും. സാങ്കേതികമായി വയസ്സ് എന്നത് വെറുമൊരു സംഖ്യ മാത്രമാണ് എന്നാണല്ലോ. പിന്നെ ഓർമ്മകൾക്ക് പ്രായവുമില്ലല്ലോ. പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. അങ്ങനെ ഓർമ്മകളും പാട്ടുകളുമായി ഓർമ്മച്ചപ്പ് മുന്നേറട്ടെ അല്ലേ.

0: മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ, മറഞ്ഞ പക്ഷികൾ ഇനിയുമെത്തുമോ.
1: പലരിലും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണല്ലോ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഗാനങ്ങൾ കൊണ്ട് വ്യത്യസ്ത ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലും ദിനരാത്രങ്ങളിലും കൂടെ വന്ന ആ മഞ്ഞണിപ്പൂനിലാവ് അസ്തമിച്ചു. എങ്കിലും ആ ഗാനപ്രകാശം പരത്തിയ ശോഭ മങ്ങുന്നില്ല. എസ് ജാനകി എന്ന അതുല്യ ഗായികയുടെ ആലാപനത്തോടൊപ്പം നാം എത്രയോ രാപകലുകൾ സഞ്ചരിച്ചു, ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ആ മാന്ത്രിക സ്വരത്തിനൊപ്പം നാം മുന്നോട്ടു പോകും, തലമുറകൾ വ്യത്യാസമില്ലാതെ.

ഓർമ്മിച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കൂവളശ്ശേരിയിൽ നിന്നും ലൈല. കത്ത് വായിക്കാം. എൻ്റെ ചേട്ടൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഈ കത്ത് എഴുതുന്നത്. അച്ഛൻ്റെ പേര് അർജുനൻ എന്നാണ്. അച്ഛന് നാല് മക്കളാണ്, രണ്ടാണും രണ്ട് പെണ്ണും. നാലാമത്തെ ആളാണ് ചേട്ടൻ. അച്ഛനും അമ്മയും ചേട്ടനും ഞാനും എൻ്റെ രണ്ടു മക്കളും അടങ്ങുന്നതായിരുന്നു എൻ്റെ കുടുംബം. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും ചേട്ടൻ്റെ അമ്മയും അച്ഛനും ഞങ്ങളോടൊപ്പമില്ല. അച്ഛൻ വളരെ സാധുവായ ഒരാളായിരുന്നു. എൻ്റെ മക്കളെ അവർക്ക് ജീവനായിരുന്നു. അവരോട് ഒത്തിരി സ്നേഹവും ഇഷ്ടവും എൻ്റെ മക്കൾക്കും ഉണ്ടായിരുന്നു. 86-ാമത്തെ വയസ്സിൽ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അവസാന നാളുകളിൽ ചെറിയ രീതിയിൽ ഓർമ്മക്കുറവുണ്ടായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു. ചില രാത്രികളിൽ അസമയത്ത് ഉണർന്നിട്ട് അമ്മയെ വിളിച്ച് പറയും, എടി പിള്ളേർ ഇതുവരെയും പഠിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ എന്ന്. അച്ഛൻ്റെ ഉപബോധ മനസ്സിൽ പോലും എൻ്റെ മക്കളോടുള്ള സ്നേഹമുണ്ടായിരുന്നു. 2013 ജൂലൈ 13-നാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോകുന്നത്. അന്ന് എൻ്റെ മകൾ ആര്യ 2 പഠിക്കുകയായിരുന്നു. അന്ന് എൻ്റെ കുഞ്ഞിന് ഉച്ചവരെയേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഉച്ചയോടെ അച്ഛൻ്റെ അവസ്ഥ മോശമായി. ഈശ്വരൻ പറഞ്ഞയച്ചതുപോലെ എൻ്റെ കുഞ്ഞ് ആ സമയത്ത് വന്നു. അച്ചാമ്മ അവളോട് അച്ചാച്ചന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ മകൾ ഓടിച്ചെന്ന് ബിസ്ക്കറ്റ് എടുത്തു കൊണ്ടുവന്ന് അച്ചാച്ചന് കൊടുത്തു. അച്ഛൻ തല അല്പം പൊക്കി കണ്ണുകൾ തുറന്ന് എൻ്റെ വാവയെ നോക്കി. കൈകൾ നീട്ടി ആ ബിസ്ക്കറ്റ് വളരെ സ്നേഹത്തോടെ വാങ്ങി വായിൽ വെച്ചു. അവൾ വെള്ളവും നൽകി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കണ്ണുകളടഞ്ഞു. അവസാനമായി അച്ഛൻ അവസാനമായി കഴിച്ച ആഹാരം

അതായിരുന്നു. എൻ്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു ഓർമ്മയാണ് അത്. ഈ മാസം 13-ാം തീയതി അച്ഛൻ്റെ 13-ാം ചരമവാർഷികമാണ്. അച്ഛന് വേണ്ടി സൂര്യനായി തഴുകി ഉണർത്തും എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് തിരുവനന്തപുരം കോവളശ്ശേരിയിലുള്ള ലൈല ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അച്ഛനെ സ്നേഹിക്കുന്ന എല്ലാ മക്കൾക്കുമായി ഈ ഗാനം ഓർമ്മച്ചെപ്പിലൂടെ ഇതാ. ഈ ഗാനത്തിൻ്റെ വരികൾ കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, പാടിയത് ചിത്ര.

1977 പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് പല്ലവി. ഈ ചിത്രത്തിൻ്റെ മുഴുവൻ ചിത്രീകരണവും ഞങ്ങളുടെ നാടായ തിരുവത്ര ചാവക്കാട് വെച്ചായിരുന്നു. സോമൻ, വിൻസെന്റ്, ജയഭാരതി, ജനാർദ്ദനൻ, നെല്ലിക്കോട് ഭാസ്കരൻ, ബഹദൂർ, വീരൻ തുടങ്ങി ഒരു വൻ താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ എഴുതിയിരിക്കുന്നത് പി. ഭാസ്കരൻ, പരത്തുള്ളി രവീന്ദ്രൻ എന്നിവരാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു വീട് കേന്ദ്രീകരിച്ചായിരുന്നു പല്ലവിയുടെ ഷൂട്ടിംഗ്. ആ ചിത്രത്തിൽ അഭിനയിച്ച നടീനടന്മാരെ നേരിൽ കാണാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ ചിത്രത്തിൽ ഒരു മുഖം കാണിക്കാൻ ഭാഗ്യവുമുണ്ടായി. ദേവീക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ എന്ന ഗാനരംഗം ചിത്രീകരിച്ചത് നേരിൽ കണ്ടത് ഇന്നും മറക്കാനാകാത്ത ഒരു അനുഭവമാണ്. ഓർമ്മിച്ചപ്പിലൂടെ ആ ഗാനം ഒരിക്കൽ കൂടി കേൾപ്പിക്കുമോ എന്നാണ് ആചാരി തിരുപത്ര ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. പരത്തുള്ളി രവീന്ദ്രൻ എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: പത്തനംതിട്ട ജില്ലയിലെ വളത്തുകാടിലുള്ള സദാശിവൻ പി കെ പങ്കുവയ്ക്കുന്ന ഓർമ്മകൾ ഇനി കേട്ടാലോ. ഒരു 10-40 കൊല്ലം പിന്നിലേക്ക് സഞ്ചരിച്ചപ്പോൾ മനസ്സിൽ ഓടിയെത്തിയതാണ് ഈ സംഭവം. ഏത് സംഭവം എന്നുള്ളത് കത്ത് വായിക്കുമ്പോൾ അറിയാം. 1985 ഞാൻ തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലുള്ള ആശുപത്രിയിൽ ലെപ്രസി ഹെൽത്ത് വിസിറ്ററായി ജോലി നോക്കുന്ന കാലം. മർക്കടമുഷ്ടി എന്ന വാക്ക് അർത്ഥവത്താക്കുന്ന ഒരു കാഴ്ച നേരിൽ കാണാനിടവന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ആശുപത്രിക്കടുത്തുള്ള പാട്ടുകൊട്ടും കാവിലായിരുന്നു അന്ന് ഞാൻ താമസിച്ചിരുന്നത്.

കൽപ്പാത്തിപ്പുഴയുടെ കൈവഴികളിലൊന്നായ ചീരക്കുഴിപ്പുഴയിലായിരുന്നു ഞാൻ ദിവസവും രാവിലെ കുളിക്കാൻ പോയിരുന്നത്. ഒരു ദിവസം രാവിലെ കുളിക്കാൻ ചീരക്കുഴിപ്പുഴയുടെ കുളിക്കടവിനെത്തിയപ്പോൾ ഒരു കുരങ്ങൻ ഒരു മൂർഖൻ പാമ്പിനെ പിടിച്ചു വച്ചിരിക്കുന്നു. കുരങ്ങൻ തൻ്റെ സകല ശക്തിയും ഉപയോഗിച്ച് ആ മൂർഖനെ പിടിച്ചു വച്ചിരിക്കുന്നു. ഒരു ചലനവുമില്ലാതെ ഒരു നിശ്ചിത അകലത്തിൽ അവ രണ്ടും പരസ്പരം മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കുന്നു. രസകരമായ കാഴ്ചയാണെങ്കിലും മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം കുരങ്ങിനെയും പാമ്പിനെയും രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് ഓർത്തും കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടതുള്ളതുകൊണ്ടും കുളി കഴിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തിരികെ പോയി. ഉച്ചയോടെ അതിൻ്റെ പരിസമാപ്തി എന്തെന്നറിയുവാൻ ഞാൻ ചീരക്കുഴി പുഴയുടെ കരയിലെത്തി. ആ സ്ഥലത്ത് കുരങ്ങനും പാമ്പും ചത്തുകിടക്കുന്നു. അന്നാണ് മർക്കടമുഷ്ടി എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്ക് പൂർണ്ണമായും മനസ്സിലായത്. കുരങ്ങൻ പിടിച്ച പിടി ചത്താൽ പോലും അയക്കുകയോ വിടുകയോ ചെയ്യില്ല എന്നതാണല്ലോ സത്യം. അന്നത്തെ ആ കുരങ്ങൻ്റെ മുഖവും വെപ്രാളവും ഒരു സിനിമയിലെന്ന പോലെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നിശ്ചയദാർഢ്യം സ്വജീവൻ ഇല്ലാതാക്കിയ ആ കുരങ്ങൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സദാശിവൻ പി കെ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഗാനം കേൾക്കാം. നാടുമാറി കൂടുമാറി മരഞ്ചാടി നടന്നൊരു കുരങ്ങൻ എന്ന ഗാനമാണ് സദാശിവൻ പി കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം അങ്കക്കുറി. ഗാനത്തിൻ്റെ രചന ബിച്ചു തിരുമല, സംഗീതം എ.ടി. ഉമ്മർ.

കോട്ടയം തമ്പലക്കാട് നിന്ന് വി പി ഗോപാലകൃഷ്ണൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ. ഇനി പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാനിപ്പോൾ 64 വയസ്സുള്ള ഒരാളാണ്. 1983 അതായത് എനിക്ക് 21 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അന്ന് എൻ്റെ നാടായ തമ്പലക്കാട്ട് നിന്നും ഇടുക്കി ജില്ലയിലെ പ്രധാന നഗരമായ തൊടുപുഴയ്ക്ക് നടന്നു. രാവിലെ 5:30 യാത്ര ആരംഭിച്ച് ഞാൻ വൈകുന്നേരം 4 മണിയോടുകൂടി തൊടുപുഴയിലെത്തി. വളരെ ബുദ്ധിമുട്ടി ക്ലേശിച്ച് അന്ന് നടത്തിയ 48 കിലോമീറ്റർ യാത്രയെപ്പറ്റി ഞാനിവിടെ കൂടുതലൊന്നും പറയുന്നില്ല. വിയർത്ത് കുളിച്ചാണ് തൊടുപുഴയിലെത്തിയത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഒരാറും കുളിക്കടവുമുണ്ടെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിരുന്നതിനാൽ അങ്ങോട്ട് നടന്നു. അവിടെ എത്തി ആറിൻ്റെ കരയ്ക്ക് വസ്ത്രങ്ങൾ വെച്ച് ഞാൻ കുളിക്കാനിറങ്ങി. കുളി കഴിഞ്ഞ് കരയ്ക്ക് കയറി വസ്ത്രം മാറാൻ തുടങ്ങുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന പേഴ്സ് കാണാനില്ല. എങ്ങനെ തിരികെ വീട്ടിൽ പോകും എന്നോർത്ത് ആകെ വിഷമത്തിലായി. അതിലും വിഷമിപ്പിച്ച മറ്റൊരു കാര്യം, ഭയങ്കരമായ വിശപ്പ് തോന്നി എന്നതാണ്. ഒരു നയാ പൈസ പോലും കയ്യിലില്ലാതെ എങ്ങനെ ആഹാരം കഴിക്കും? ഞാൻ അമ്പലത്തിന് സമീപത്തുള്ള ഒരു ചെറു റോഡിൽ കൂടി മുന്നോട്ട് നടന്നു. ഇതുവരെയും ഒരു വീട്ടിൽ നിന്നും ഇരുന്ന് ഭക്ഷണം വാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാതെ നിവൃത്തിയില്ല. ആദ്യം കണ്ട 2 വലിയ വീടുകളിൽ നിന്നും ഭക്ഷണം ചോദിക്കേണ്ട എന്ന് തീരുമാനിച്ചു. 3-ാമത് കണ്ട ഒരു സാധാരണക്കാരുടെ വീട് പോലെ തോന്നിച്ച വീടിൻ്റെ ഗേറ്റ് തുറന്നിട്ടിരിക്കുന്നു. ഗൃഹനാഥനെ പോലെ തോന്നിച്ച ഒരാൾ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ അവസ്ഥ പറഞ്ഞു. ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ആശ്വസിപ്പിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. ഒരു മുറിയിൽ ഒരു കസേരയിലിരുത്തി ആദ്യം ചൂട് ജീരകവെള്ളം തന്നു. അതിനുശേഷം ഒരു പാത്രത്തിൽ ചോറും കറികളുമെല്ലാം വിളമ്പി. ഞാൻ വയറ് നിറച്ച് ചോറ് കഴിച്ചു. അപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് പിന്നെയും നിറഞ്ഞു. ആ വ്യക്തിയോട് നന്ദി പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി. പിന്നീട് അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആ വ്യക്തിയുടെ ഓർമ്മയ്ക്ക് സ്നേഹഗംഗയിൽ പൂത്തുവന്നൊരു എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വി പി ഗോപാലകൃഷ്ണൻ നായർ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. കളിത്തോഴൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം ജി. ദേവരാജൻ.

ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളത്ത് നിന്നും പി ആർ ഓമന അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി കത്ത് വായിക്കാം. ആകാശവാണി സന്ദർശിച്ചതിൻ്റെയും ഒട്ടുമിക്ക കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെട്ട അനുഭവമാണ് മാരാരിക്കുളത്തുള്ള പി ആർ ഓമന കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ഓണാഘോഷ സമയത്താണ് ആകാശവാണിയിലേക്ക് കടന്നു വന്നത്. ഓണസദ്യ കഴിച്ച അനുഭവവും മറ്റ് കലാപരിപാടികൾ കണ്ടതിനെയും കുറിച്ച് പി ആർ ഓമന കത്തിൽ എഴുതിയിരിക്കുന്നു. അതോടൊപ്പം ആകാശവാണി സന്ദർശിച്ചത് ചന്ദ്രയാൻ 3 വിക്ഷേപണം നടന്ന ചരിത്ര ദിനത്തിൽ കൂടിയാണ് എന്നുകൂടി കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ആകാശവാണിയുടെ സഹയാത്രികയായിട്ട് 56 കഴിയുന്നു എന്ന സന്തോഷവും പി ആർ ഓമന കത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നു. ഈ അവസരത്തിൽ സുകൃതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം കേൾപ്പിക്കുമോ എന്നാണ് മാരാരിക്കുളത്തുള്ള പി ആർ ഓമന ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. സുകൃതം എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി ബോംബെ രവി ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: കൊട്ടാരക്കര നീലേശ്വരത്ത് നിന്ന് സത്യശീലൻ അയച്ച കത്ത് ഇനി വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഓർമ്മച്ചപ്പ് പരിപാടിയും പതിവായി കേൾക്കാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോയ അനുഭവമാണ് ഇന്ന് എനിക്ക് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാനുള്ളത്. എൻ്റെ വീട്ടിൽ ഒരു കളിയിൽ ഉണ്ടായിരുന്നു, ഇതോടൊപ്പം ഒരു മുറിയും ഉണ്ടായിരുന്നു. ഈ മുറിയാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. രാത്രി ആഹാരം കഴിച്ചതിന് ശേഷം ഞാൻ തനിച്ചാണ് ഈ മുറിയിൽ കിടക്കുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ഞാൻ മറ്റു കുടുംബാംഗങ്ങൾ അറിയാതെ സെക്കൻഡ് ഷോ സിനിമ കാണാൻ പോകും. വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് തിയേറ്റർ. മിക്കവാറും നടന്നാണ് പോകുന്നത്. ചിലപ്പോൾ ഓട്ടം കഴിഞ്ഞ് മടങ്ങി വരുന്ന ഓട്ടോറിക്ഷ കിട്ടാനും സാധ്യതയുണ്ട്. സിനിമ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് നടന്നു തന്നെയാണ്. ഒരു ദിവസം ഇങ്ങനെ സിനിമ കണ്ട ശേഷം മടങ്ങി വരുമ്പോൾ പകുതി ദൂരമെത്തിയപ്പോൾ ഒരു ഓട്ടോറിക്ഷ എന്നെ ഇടിച്ചിട്ടിട്ട് കടന്നു കളഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ ദൂരെ തെറിച്ച് വീഴുകയും എൻ്റെ ഒരു കൈ കുറച്ച് മുറിയുകയും ചെയ്തു. എൻ്റെ കയ്യിലിരുന്ന ടോർച്ച് താഴെ വീണ് കേടായി. സമയം ഏകദേശം 12:30. വിജനമായ റോഡ്, സഹായത്തിന് ആരുമില്ല. ഏതായാലും വീട്ടിൽ പോയി മുറിവ് കഴുകി മരുന്ന് വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എൻ്റെ പോക്കറ്റിൽ കിടന്ന എൻ്റെ മുറിയുടെ താക്കോൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. താക്കോലില്ലാതെ മുറി തുറക്കാൻ പറ്റില്ല. ഞാൻ അപകടം നടന്ന സ്ഥലത്തേക്ക് തിരിച്ചു നടന്നു. അവിടെ എത്തിയ റോഡിൽ പരിശോധന നടത്തിയപ്പോൾ താക്കോൽ കിട്ടി. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് നടന്നു. അന്ന് ആ ഭാഗത്ത് ഒരു ഡോക്ടർ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടായിരുന്നു. അവിടെ പോയി മുറിവ് ഡ്രസ്സ് ചെയ്തു. ഭാഗ്യത്തിന് ക്ലിനിക്കിൽ കൊടുക്കാനുള്ള പണം എൻ്റെ പക്കലുണ്ടായിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾ എൻ്റെ കയ്യിലെ മുറിവ് കുടുംബാംഗങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഫുൾ കൈ ഷർട്ട് ധരിക്കുകയും കൈയുടെ മടക്ക് നിവർത്തിയിടുകയും ചെയ്യുമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ

മുറിവ് ഉണങ്ങി ഭേദമായി. ഇപ്പോൾ ആ കളിയിൽ പൊളിച്ചു മാറ്റി പുതിയ വീട് പണിതു. ഈ അവസരത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം അരുവി തേനരുവി എന്ന ഗാനമാണ്. നമുക്ക് ആ ഗാനം കേട്ടാലോ? വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

പ്രിയ ശ്രോതാക്കളെ, മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളുടെ ഒരുപിടി പുഷ്പങ്ങൾ വാരിയിട്ടാണ് എസ് ജാനകി എന്ന അതുല്യ കലാകാരി മടങ്ങുന്നത്. ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് എസ് ജാനകി ആലപിച്ച ഒരു ഗാനം ഓർമ്മച്ചപ്പിൽ ഇപ്പോൾ കേൾക്കാം.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.

ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: മഴമുകിൽ പോലെ എന്ന ചിത്രത്തിനു വേണ്ടി കൂത്താട്ടുകുളം ശശി വരികളെഴുതി നൂറനാട് കൃഷ്ണൻകുട്ടി ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി. പ്രിയ ശ്രോതാക്കൾക്കെല്ലാം ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: പതിവ് പോലെ ശ്രോതാക്കൾ വളരെ സ്നേഹത്തോടെ അയച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതികരണങ്ങളും ഒക്കെ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഓരോന്നായി വായിച്ചു തുടങ്ങാം.
0: ആദ്യം സജീവ് മണക്കാട്ടുപുഴ അയച്ച കത്തായാലോ. ഒരുപാട് കാലത്തിന് ശേഷം എഴുത്തുപെട്ടിയിലേക്ക് എഴുതുകയാണ്. അന്തരീക്ഷത്തിലെ വിവിധ പാളികൾ, അവയുടെ ഘടനാ സവിശേഷതകൾ തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ടുള്ള പ്രഭാഷണം. യുവവാണിയിൽ അധ്യാപകനായ ജിതിൻ നടത്തിയത്. വിദ്യാർത്ഥികൾക്കും അറിവ് തേടുന്നവർക്കും

0: ഒത്തിരി പ്രയോജനകരമായിരുന്നു. ഒരുപാട് കാലങ്ങളായി യുവാണി കേട്ടിട്ട്. വളരെ സന്തോഷം തോന്നി. പ്രഭാഷകന് അഭിവാദനങ്ങൾ. യുവവാണിക്ക് ശേഷം കേട്ട പരസ്യത്തിൽ ഇന്നുച്ചയ്ക്ക് പ്രകാശധാരയിൽ എന്ന് തുടങ്ങുന്ന വാചകം പ്രകാശധാരയിലെ പരിപാടിയെക്കുറിച്ചുള്ളതാണ്. പക്ഷേ സമയം തെറ്റി പ്രക്ഷേപണം ചെയ്തു. രാവിലെ കേൾപ്പിക്കേണ്ടിയിരുന്നത് അറിയാതെ രാത്രി ഈ സമയം കേൾപ്പിച്ചതാണെന്ന് കരുതേണ്ടി വരുന്നു. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതിൽ ഖേദിക്കുന്നു. 8 മണിക്കുള്ള സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി അവതരിപ്പിച്ച കവിത സായാഹ്നം മക്കൾ ഉപേക്ഷിച്ച പിതാവിന്റെ ദുരവസ്ഥ വരച്ചു കാട്ടുന്നതായി. വർത്തമാനകാലത്തെ സാംസ്കാരിക കേരളത്തിന്റെ അപചയങ്ങളിലൊന്നാണ് വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ. എത്രയോ കഷ്ടതകൾ സഹിച്ചു വളർത്തിയ മക്കളാൽ നിഷ്കാസിതരാക്കപ്പെടുന്ന അച്ഛനമ്മമാരുടെ നാട് ഇന്ന് കേരളം എന്നത് ഏറെ ദുഃഖകരമത്രേ. VMA ലത്തീഫ് അവതരിപ്പിച്ച കഥ വളരെയധികം ഇഷ്ടപ്പെട്ടു. കവിക്കും കഥാകാരനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സജീവ് മണക്കാട്ടുപുഴ മറ്റൊരു കത്തുകൂടി എഴുതിയിട്ടുണ്ട്. മൺമറഞ്ഞ പ്രതിഭകളെ ഓർമ്മിക്കുകയും അവരുടെ ശബ്ദത്തിലൂടെ ശ്രോതാക്കളിലേക്ക് അവരെ വീണ്ടും വീണ്ടും എത്തിക്കുകയും ചെയ്യുന്ന കാലം സാക്ഷി എന്ന പരിപാടിക്ക് അഭിവാദനങ്ങൾ. ഭാവതീവ്രമായ നിരവധി പാട്ടുകൾക്ക് സംഗീതം നൽകി അണിയിച്ചൊരുക്കി ശ്രോതാക്കളിലേക്ക് എത്തിച്ച അനുഗ്രഹീതനായ സംഗീത സംവിധായകൻ മുരളി സിത്താരയെ ഓർമ്മയിലേക്ക് എത്തിച്ച കാലസാക്ഷി പരിപാടിക്ക് ഭാവുകങ്ങൾ. അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ ആ ശബ്ദം കേൾപ്പിച്ചതിന് നന്ദി. ആകാശവാണിക്ക് വേണ്ടി ലളിതഗാനങ്ങൾ ഒരുക്കുകയും നിരവധി സിനിമാ പാട്ടുകൾ അണിയിച്ചൊരുക്കുകയും ചെയ്ത അദ്ദേഹം എന്നെന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കും. ഞായറാഴ്ച പ്രകാശധാരയിൽ ഡോക്ടർ ശബരിശ്രീ ഡിസ്ക് തള്ളിവരുന്നതുമായി ബന്ധപ്പെട്ട് പങ്കുവച്ച അറിവുകൾ ഏറെ ഉപകാരപ്രദമായിരുന്നു. അന്തരിച്ച പ്രിയ ഗായിക ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ ഗാനത്തോട് തുടങ്ങിയ കഴിഞ്ഞയാഴ്ചത്തെ രഞ്ജിനി വളരെ സുന്ദരവും ഭാവതീവ്രമായി അവതരിപ്പിച്ച ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. സജീവ് മണക്കാട്ടുപുഴ.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നിന്ന് MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവരാണ്. 6 തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത അക്ഷരശ്ലോകം പരിപാടി കേട്ടു. ഈ പരിപാടിയിൽ സ്ഥിരം വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല. അതിനാൽ ഇനി നിലവാരമുള്ള ശ്ലോകങ്ങൾ മാത്രം ശ്രദ്ധിക്കുകയും അവയ്ക്ക് ആസ്വാദനം എഴുതി അയക്കുകയും ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് ശ്രോതാവ് എഴുതുന്നത്. കാരണം ഈ പരിപാടി അത്രയ്ക്ക് ഇഷ്ടപ്പെടുകയും 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് പങ്കെടുക്കുകയും ചെയ്തതുകൊണ്ടാണ്. മറ്റൊരു കത്തിൽ 7 തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സർഗ കേരളത്തിൽ ഉൾപ്പെടുത്തിയ വിഭവങ്ങൾ വിജ്ഞാനപ്രദവും ഹൃദ്യവുമായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് PK ബാലകൃഷ്ണൻ കാലത്തിന്റെ ജ്വാലാമുഖം പ്രദീപ് പനങ്ങാടിന്റെ പ്രഭാഷണം. അത്യധികം വിജ്ഞാനപ്രദമായിരുന്നു. പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി ശരി തന്നെ. ഇനി ഞാൻ ഉറങ്ങട്ടെ. പല ആവർത്തി വായിച്ചിട്ടുണ്ട്. ഏതാണ്ട് എല്ലാ രചനകളിൽ കൂടി ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിരിക്കുന്നു. ഏഴാച്ചേരി രാമചന്ദ്രന്റെ കവിതയും KR മല്ലികയുടെ കഥയും വളരെ ഹൃദ്യമായി തോന്നി. 10 തീയതി വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നന്നായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ രണ്ടുപേരുടെ കവിതകളും ഒരാളുടെ കഥയും. മാറനല്ലൂർ സുധിയുടെ കവിത സായന്തനം, തർപ്പണം, ഓമനപ്പൂവ് എന്നിവ നന്നായിരുന്നു. VMA ലത്തീഫിന്റെ കഥ ചില ദിനങ്ങളിൽ അയാൾ നന്നായിരുന്നു, നല്ല പ്രമേയം. സുശീലാദേവി പുനലൂരിന്റെ കവിത കണ്ണീർ പൂക്കൾ ഹൃദ്യവും ഒപ്പം മനസ്സിനൊരു നേരിയ നീറ്റലും അനുഭവപ്പെട്ടു. അഭിനന്ദനങ്ങൾ. മറ്റൊരു കത്തിൽ 11 തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ലിയോ ടോൾസ്റ്റോയുടെ 3 ചോദ്യങ്ങൾ ആസ്പദമാക്കിയുള്ള നാടകാവിഷ്കാരം ഉന്നത നിലവാരം പുലർത്തി. ഭാവം, ശബ്ദ നിയന്ത്രണം, അഭിനയം ഇവയിലെല്ലാം സംവിധായിക റൂബി ബാബുവിന്റെ സജീവ ശ്രദ്ധ പതിഞ്ഞിരിക്കുന്നു. അതിലെ രാജാവ് നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. രചയിതാവ് ലക്ഷ്മൺ മാധവനും റൂബി ബാബുവിനും മറ്റഭിനേതാക്കൾക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.
0: സാഹിത്യവേദിയിൽ മാറനല്ലൂർ സുധി അവതരിപ്പിച്ച തർപ്പണം, ഓമനപ്പൂ എന്ന കവിതകൾ ഏറെ ഇഷ്ടപ്പെട്ടു. ഒപ്പം സുശീലാദേവി പുനലൂർ അവതരിപ്പിച്ച കവിത കണ്ണീർ പൂക്കൾ സാഹിത്യവേദിയിൽ കേട്ടു. അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക്. ഒരു കത്തുകൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെത്. റജി ജോസഫ് അവതരിപ്പിച്ച കവിത വളരെ നന്നായിരുന്നു. ഇത്തരം കവിതകൾക്ക് പ്രാധാന്യം കൊടുത്ത് പ്രക്ഷേപണം ചെയ്യണമെന്നാണ് ഓച്ചിറ ശിവകുമാർ, പ്രയാർ വടക്ക് ആവശ്യപ്പെടുന്നത്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചക്കുവരിക്കൽ രാമചന്ദ്രൻ പിള്ളയാണ്. 9 തീയതി രാത്രി 9:30 മുതൽ പ്രക്ഷേപണം ചെയ്ത കഥകളി പദങ്ങൾ കേട്ടു. സംതൃപ്തിയും സന്തോഷവുമായി. കഥാസന്ദർഭം വിവരിച്ച അവതരണം ആസ്വാദനത്തിനും സഹായകമായി. കോട്ടക്കൽ മധുവും സംഘവും ബാണയുദ്ധം ആട്ടക്കഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ അയത്നലളിതമായി പാടിയപ്പോൾ ശ്രോതാക്കൾ സംഗീത സുധാരസം അനുഭവിക്കുകയായിരുന്നു.
0: ഇതൊരു പുനഃപ്രക്ഷേപണമായിരുന്നു.
1: യുവജനതയുടെ പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും ഇന്നിനും നാളേക്കും വേണ്ടി യാഥാർത്ഥ്യമാക്കുക എന്ന സന്ദേശവുമായി ജനസംഖ്യാ ദിനത്തിലെ പ്രകാശധാരയിൽ ഡോക്ടർ മഹിദ നടത്തിയ പ്രഭാഷണം വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തന്നു. സിനിമാ നാടക അഭിനേത്രിയും നാടൻപാട്ട് കലാകാരിയുമായ ശൈലജ പി അമ്പുവുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം കൂട്ടുകാരിയിൽ പ്രക്ഷേപണം ചെയ്ത് ആദ്യാവസാനം ശ്രോതാക്കളെ ആവേശഭരിതരാക്കി. മറ്റൊരു കത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം പോലെ എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണ് എങ്കിലും വിദ്യാർത്ഥി

0: യങ്ങളിൽ ചേരിതിരിഞ്ഞും അല്ലാതെയും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളിൽ വ്യാകുലപ്പെടുന്നവർ, പ്ലസ് വൺ പ്രവേശനത്തിന് കാത്തിരിക്കുന്നവരുടെ രക്ഷകർത്താക്കൾ, സർവോപരി ഭാഷാസ്നേഹികളായ ശ്രോതാക്കൾ എന്നിവരെല്ലാം തൃപ്തിപ്പെടുത്തുന്ന വ്യത്യസ്ത പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ആകാശവാണിയുടെ വിദ്യാഭ്യാസ രംഗം ശില്പികളെ അനുമോദിക്കുന്നു. വഴക്കടിക്കുന്ന കുട്ടികളെ ശാന്തരാക്കാൻ പര്യാപ്തമായ മനഃശാസ്ത്ര സമീപനം വിശദമാക്കിയ 28-ാം തീയതിയിലെ ചിത്രീകരണത്തിലെ ആശയം സ്വീകാര്യവും പ്രായോഗികവുമാണ്. പ്ലസ് വൺ പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പരമ്പരയിൽ ബോട്ടണിയുടെ സാധ്യതകൾ വിശദമാക്കി വി എസ് രഞ്ജിനി നൽകിയ വിവരങ്ങൾ പ്രതീക്ഷ നൽകുന്നതായിരുന്നു.
1: ശ്രീജ മുരളി മുണ്ടപ്പള്ളി എഴുതുന്നു. 7-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മാവേലിക്കര ചന്ദ്രദാസ് അവതരിപ്പിച്ച യുഗപ്രഭാവൻ ശ്രീനാരായണ ഗുരു എന്ന കഥാപ്രസംഗം വിജ്ഞാനപ്രദവും ശ്രവണമധുരവുമായിരുന്നു. ദിവ്യമായ ജീവിതവും ആത്മീയ തത്വദർശനങ്ങളും ജനഹൃദയത്തിൽ എത്തിച്ച കാഥികന് അഭിനന്ദനങ്ങൾ. അന്ന് രാത്രി ശ്രീ കോട്ടയ്ക്കൽ മധുവും സംഘം അവതരിപ്പിച്ച കഥകളിപ്പദം അതീവ കർണാമൃതമായി. ഉഷ അനിരുദ്ധ കഥ എത്ര സുതാര്യമായി! ശ്രവണസുഖം തരുന്ന ഇമ്പമാർന്ന മധുസാറിന്റെ ആലാപനം ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോവുകയില്ല. 13-ാം തീയതി വൈകുന്നേരം 5:45 പുരാണ പാരായണം ശ്രീ കളമച്ചൽ ഭുവനേന്ദ്രൻ നായർ അവതരിപ്പിച്ചത് കലിയുഗത്തിൽ ജനങ്ങൾക്ക് മോക്ഷപ്രാപ്തിയും ഭഗവത് സായുജ്യവും ലഭിക്കുന്നതിന് പ്രകീർത്തിക്കപ്പെട്ട അമൃത തുല്യമായ മഹത് ഗ്രന്ഥത്തിലെ പ്രതിപാദ്യങ്ങൾ ശാശ്വത ശാന്തിയും സമാധാനവും ശ്രോതാക്കളിൽ ഏകട്ടെ. ഭാഗവതത്തിലെ കഥകൾ ഭക്തിപുരസരം ശ്രോതാക്കളിലേക്ക് എത്തിച്ച പ്രിയവാണിക്ക് നമസ്കാരം. ശ്രീജ മുരളി മുണ്ടപ്പള്ളി.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് വക്കം വാഹിദാണ്. 12-ാം തീയതി പ്രൊഫസർ ഹരീന്ദ്രനാഥ് കുറുപ്പ് അവതരിപ്പിച്ച സുഭാഷിതം, ഉഷമലരിയിൽ ലതിക മോഹന ആലപിച്ച വൈലോപ്പിള്ളിയുടെ സർപ്പക്കാട് എന്ന കവിത, 6:15 പ്രക്ഷേപണം ചെയ്ത ഉദയഗീതം, 8:30 പ്രക്ഷേപണം ചെയ്ത നോവൽ സഞ്ചാരം, 9:00 എം ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ്, 11:00 എസ് കെ വി എച്ച് എസ് എസിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ബാലലോകത്തിലെ പരിപാടികൾ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നാണ് ശ്രോതാവ് അറിയിക്കുന്നത്. ഇതുകൂടാതെ ഏകധാരയിൽ എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനങ്ങളും തുടർന്ന് ധന്യരാജ് അവതരിപ്പിച്ച രഞ്ജിനിയും ഹരിതവാണിയിലെ മാധുര്യമുള്ള കിളിക്കൊഞ്ചലുകളും ഇഷ്ടമായി. സായന്തനത്തിൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണ പിള്ളയുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖവും പണ്ടിൽ സുഷമ അനിൽ പറഞ്ഞ കഥയും അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടിയും ഏറെ ആസ്വദിച്ചു എന്നാണ് അദ്ദേഹം എഴുതുന്നത്.
1: ആർ ദിലീപ്, പുതിയവിള, പട്ടോളി മാർക്കറ്റ്, കായംകുളം. എത്ര തിരക്കുണ്ടെങ്കിലും എഴുത്തുപെട്ടി കേൾക്കും. കാരണം പല ശ്രോതാക്കളുടെയും അഭിപ്രായം അറിയണമല്ലോ. പ്രത്യേകിച്ച് എൻ ജെ ജോഷിലാൽ അവതരിപ്പിച്ച ഓർമ്മച്ചെപ്പ് വളരെ ഉന്നത നിലവാരം പുലർത്തി. ലങ്കേഷ് അവതരിപ്പിച്ച രഞ്ജിനി ഏറെ പ്രത്യേകതകളുള്ളായിരുന്നു. ഇത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് ആർ ദിലീപ്, പുതിയവിള, പട്ടോളി മാർക്കറ്റ് എഴുതുന്നു.
0: നഫീസ കുഞ്ഞിപ്പ പന്താവൂർ എഴുതിയിരിക്കുന്ന കത്താണ് അടുത്തത്. 10-ാം തീയതി എം അബ്ദുൽ ഹക്കീം മൗലവി അവതരിപ്പിച്ച ഖുർആൻ പാരായണം നന്നായി. ഭക്തിയും ദാനവും ടി ജി രാമചന്ദ്രൻ പിള്ളയുടെ സുഭാഷിതം ശ്രദ്ധേയമായി. അവയവദാനത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ നടത്തിയ പ്രഭാഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിഞ്ഞു.
1: ചന്ദിരൂർ താഹ, ഇമ്പമാർന്ന പാട്ടുകളുടെ തേനും വയമ്പുമായ മധുര ശബ്ദം, ശുദ്ധ മലയാളം. എസ് ജാനകിയമ്മയെ ഓർത്തത്, പ്രണാമം അർപ്പിച്ചത് വേദനയോടെയാണ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയത്. ഒരു അത്ഭുതമായിരുന്നു ജാനകിയമ്മ. മലയാളത്തിന് ഒരിക്കലും മറക്കാനാവാത്ത ശബ്ദം. എത്രയെത്ര ഭാഷകൾ, എത്രയെത്ര ഭാവങ്ങൾ! ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒഡിയ, ഇംഗ്ലീഷ്, സംസ്കൃതം, കൊങ്ങിണി, തുളു, സൗരാഷ്ട്ര, സിംഹള. ഹോ, അത്ഭുതം തന്നെ! എങ്ങനെയാണ് അമ്മയെ വിശേഷിപ്പിക്കുക? വാക്കുകളില്ല. ലോകമെന്നും ഓർക്കും അമ്മയെ, ആ മധുര ശബ്ദത്തെ. കണ്ണീരുമ്മയോടെ, സങ്കടത്തോടെ ചന്ദിരൂർ താഹ എഴുതിയിരിക്കുന്നു.
0: ശ്രീകാര്യത്ത് നിന്ന് ജെബിൻ അയച്ചിരിക്കുന്ന കത്താണ്. 12-ാം തീയതി ഞായറാഴ്ച രാവിലെ വാർത്താവലോകനത്തിൽ വന്ന ഒരു തെറ്റ് ജെബിൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഈ കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ ദിവസം പ്രക്ഷേപണം ചെയ്ത കണ്ടതും കേട്ടതും വളരെ നന്നായിരുന്നു. അരുമമൃഗങ്ങളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതിനെതിരെയുള്ള ശക്തമായ താക്കീതായിരുന്നു ആ കണ്ടതും കേട്ടതും. ഇതേ ദിവസം 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഡിസ്ക് പ്രൊലാപ്സ് സംബന്ധിച്ച പല വിവരങ്ങളും ഇതിലൂടെ അറിയാൻ കഴിഞ്ഞു.
1: വെള്ളായണിയിൽ നിന്ന് കിരൺ എസ് എന്ന കൊച്ചുകൂട്ടുകാരൻ എഴുതിയ കത്താണ്. ഡോക്ടർ ടി ജി രാമചന്ദ്രൻ പിള്ള, പ്രൊഫസർ ഹരീന്ദ്രനാഥ കുറുപ്പ്, ഡോക്ടർ കായംകുളം യൂനസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ നല്ല നിലവാരം പുലർത്തി എന്നറിയിക്കുന്നു.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എടപ്പാളിൽ നിന്ന് മുരളി മേലപ്പാട്ടാണ്. 6-ാം തീയതി രാത്രി 8:00 പ്രക്ഷേപണം ചെയ്ത ഹലോ ഡോക്ടർ വിവിധ തരം പകർച്ചപ്പനികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നതായിരുന്നു. അതിൽ പങ്കെടുത്ത ഡോക്ടർ ചിന്ത എസ് ശ്രോതാക്കളുടെ സംശയങ്ങൾ നൽകിയ മറുപടി ശ്രദ്ധേയമായി. ജോൺ ബുക്കാന്റെ 39 പടവുകൾ എന്ന നോവൽ മായാമുദ്രകളിലൂടെ കേട്ടപ്പോൾ ഒരു സിനിമ കണ്ട പോലെ അനുഭവപ്പെട്ടു. റിച്ചാർഡ് ഹെനെ എന്ന കഥാപാത്രം പാൽക്കാരന്റെയും റോഡ് പണി

0: ക്കാരന്റെയും വേഷങ്ങൾ ധരിച്ച് ചാരസംഘത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും സൈന്യത്തിൽ ചേർന്ന് ക്യാപ്റ്റൻ പദവിയിൽ എത്തുന്നതും വളരെ ഭംഗിയായി അവതരിപ്പിച്ചു. ജേക്കബ് എബ്രഹാം, കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി, എൻ ജെ ജോഷിലാൽ, പി ശ്രീകല, ഐശ്വര്യ തുടങ്ങിയവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രകാശധാരയിൽ വയോജനങ്ങളെ പരിചരിക്കുന്നവർ അനുവർത്തിക്കേണ്ട ആരോഗ്യചര്യകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കേട്ടു. പരസഹായം വേണ്ട വയോജനങ്ങളെ പരിചരിക്കുമ്പോൾ നമുക്കും ആകുലതകളില്ലാതെ നല്ല രീതിയിൽ തന്നെ അവരെ സംരക്ഷിക്കാൻ കഴിയും എന്നതിലൂടെ മനസ്സിലായി. ഡോക്ടർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ.
1: കോട്ടയത്തെ പനച്ചിക്കാട് നിന്ന് ശ്രീജിത്ത് എം എസ് അയച്ച കത്താണ് അടുത്തത്. ഗീതാകുമാരി അവതരിപ്പിച്ച പുരാണ പാരായണം, കെസ്റ്റർ പാടിയ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ എന്നിവ ഭക്തിസാന്ദ്രമായി. കൃഷ്ണചന്ദ്രൻ പാടിയ ലളിതഗാനങ്ങൾ ശ്രവണ സുന്ദരമായിരുന്നു. ജാനകിയമ്മ പാടിയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ചലച്ചിത്ര ഗാന പരിപാടി ആ ഗാനഗോകുലത്തോടുള്ള ആദരാഞ്ജലിയായി എന്നെഴുതിയിരിക്കുകയാണ് കോട്ടയം പനച്ചിക്കാട് നിന്ന് ശ്രീജിത്ത് എം എസ്.
0: കഴിഞ്ഞ ആഴ്ച എഴുത്തുപെട്ടിയിലൂടെ കത്ത് വായിച്ച സന്തോഷമാണ് കാസർഗോഡ് ജില്ലയിലെ ബണ്ടിച്ചാലിൽ നിന്ന് ജമീല, ജസ്രീന, ജംഷീദ്, ഫൗസിയ എന്നിവർ പങ്കുവച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രകാശധാരയിൽ പാമ്പ് കടിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പരിപാടിയും ആയുരാരോഗ്യത്തിൽ കുട്ടികൾക്ക് പനി വന്നാൽ അപസ്മാരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ പരിപാടിയും ഒക്കെ ഇഷ്ടപ്പെട്ടു. അറിയാത്ത കാര്യങ്ങളൊക്കെ ആകാശവാണിയിലൂടെ അറിയാൻ സാധിക്കുന്നു എന്ന സന്തോഷവും ശ്രോതാക്കൾ പങ്കുവയ്ക്കുന്നു.
1: അഭിലാഷ് പാറക്കാടിയുടെ കത്താണ്. ഹരിതവാണിയിലെ കിളിക്കൊഞ്ചലിൽ 5-ാം തീയതി കാട്ടുതറാവുകളെ കുറിച്ച് കേട്ടു. എൻ ജെ ജോഷിലാലും ലിജി അനിലും ചേർന്ന് അവതരണം ഗംഭീരമാക്കി. 7-ാം തീയതിയിലെ ആയുരാരോഗ്യത്തിൽ കുട്ടികളിലെ മോണരോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സൈമൺ മോറിസൺ പറഞ്ഞു തന്ന കാര്യങ്ങളും ഹലോ ഡോക്ടർ പരിപാടിയിലെ പകർച്ചപ്പനിയെപ്പറ്റി പറഞ്ഞു തന്ന കാര്യങ്ങളും അവസരോചിതമായി.
0: നേത്രസംബന്ധമായ അസുഖങ്ങൾ ഇന്ന് പലർക്കും ഒരു കീറാമുട്ടിയായിക്കൊണ്ടിരിക്കുകയാണ്. യാന്ത്രികമായ ജീവിത സാഹചര്യ ചുറ്റുപാടുകൾ പലരെയും പല തരത്തിലുള്ള രോഗാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കണ്ണ്. അതിനെ വളരെ സൂക്ഷ്മതയോടെ പരിപാലിക്കേണ്ട ചുമതല ഗൌരവമായി കണക്കിലെടുക്കേണ്ടതാണ്. 5-ാം തീയതി ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ നേത്രസംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആര്യ AS നടത്തിയ പ്രഭാഷണം വളരെയേറെ വിജ്ഞാനപ്രദമായി എന്നറിയിക്കും. ചാവക്കാട് നിന്ന് ആചാരി തിരുവത്ര.
1: വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി അനശ്വര ഗായികയ്ക്ക് നൽകിയ ബാഷ്പാഞ്ജലിയായി. 13-ാം തീയതി രാത്രി 7:35 മായാമുദ്രയിൽ സുനിൽ ഗംഗോപാധ്യയുടെ ആത്മപ്രകാശം എന്ന നോവൽ ഉൾപ്പെടുത്തിയത് വളരെ നന്നായി. 9:30 കോന്നിയൂർ സുരേഷ് കെ നായരുടെ സംഗീത കച്ചേരി ഹൃദ്യമായിരുന്നു. ആ ഒരു നിർദ്ദേശം കൂടിയുണ്ട്, പ്രഭാതങ്ങളിൽ അവതരിപ്പിക്കുന്ന സുഭാഷിതങ്ങൾക്ക് മുൻപുള്ള അത്ര ഗൗരവം ഇല്ലാതെയായി തോന്നുന്നു. മെഴിവുറ്റ സുഭാഷിതങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഈ ഒരു നിർദ്ദേശം കൂടി അജിത് കുമാർ തലയാഴം വൈക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.
0: തീർച്ചയായും ശ്രോതാക്കളുടെ സർഗാത്മകമായിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും വളരെ ഗൗരവത്തോടു കൂടി തന്നെ പരിഗണിക്കും.
1: ഇനി നമുക്ക് aartvmpm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ വന്ന സന്ദേശങ്ങൾ വായിക്കാം. കെ പുരുഷൻ പുതുപ്പള്ളി കായംകുളം അയച്ച സന്ദേശമാണ്. അന്തരിച്ച ഗായിക ജാനകിയമ്മയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടി ആ ഗാനഗോകുലത്തിന് നൽകിയ ഉചിതമായ അർച്ചനയായി. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയിൽ അവർ പാടിയ ഗാനങ്ങൾ മാത്രം മതി അനുഗ്രഹീതയായ ആ ഗായികയെ എന്നെന്നും ഓർക്കാൻ. ഇത് മറ്റു പലർക്കും നേടാനാവാത്തൊരു അവാർഡാണ്. രാഷ്ട്രം നൽകിയ അവാർഡ് പോലും ആ അമ്മ നിരസിച്ചത് ഒരുപക്ഷേ ജനങ്ങൾ നൽകുന്ന ആദരവിനോളം വലുതായി മറ്റൊരു അവാർഡില്ല എന്ന് കരുതിയതുകൊണ്ടാകാം. അവർ പാടിത്തിളങ്ങിയ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നത് നാം ഓരോരുത്തരുടെയും ഭാഗ്യമായി ഞാൻ കാണുന്നു. 1964 ലോവർ പ്രൈമറി ക്ലാസ്സിൽ വെച്ച് ലളിതഗാനത്തിന് എനിക്ക് ലഭിച്ച 1-ാം സമ്മാനത്തിന് എന്നെ അർഹനാക്കിയത് ജാനകിയമ്മ പാടിയ പവിഴക്കുന്നിൻ പളുങ്കുമലയിൽ എന്ന ഗാനം ആലപിച്ചതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. മലയാളികൾ ഉള്ള കാലത്തോളം ജാനകിയമ്മയുടെ ഓർമ്മകൾ നമ്മെ അനുഗമിക്കുമെന്ന കാര്യം തീർച്ച.
0: ദുബായിൽ നിന്ന് റസാഖ് ആലപ്പാട് അയച്ചിരിക്കുന്ന മെയിലാണ്. പലപ്പോഴും തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഓൺലൈനായി ആകാശവാണി പരിപാടികൾ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രകാശധാരയിൽ ഡോക്ടർ ജീന ബദർ സംസാരിച്ചത് കേട്ടപ്പോൾ എനിക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് കൂടുതലായി പറഞ്ഞത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് പാമ്പ് കടിയേറ്റിരുന്നു. കടിച്ച ഉടനെ എന്റെ അറിവില്ലായ്മ കൊണ്ട് അത്രയും സീരിയസ് ആയി എടുത്തില്ല. ഞാൻ വീട്ടിൽ വന്ന് കുറച്ചു കഴിഞ്ഞ് ഛർദ്ദിച്ചപ്പോഴാണ് വീട്ടിൽ പറഞ്ഞത്. ഉടനെ തന്നെ വീട്ടുകാർ കാലിൽ കെട്ടുകയും അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു. വിഷമുള്ള പാമ്പല്ല എന്ന് പറഞ്ഞ് ഗ്ലൂക്കോസ് ഇടുകയും എന്റെ കാലിലെ കെട്ടഴിച്ചു കളയുകയും ചെയ്തു. പിന്നെ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി. ഉടനെ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അവിടെ നടത്തിയ ടെസ്റ്റിൽ അണലിയാണ് കടിച്ചത് എന്ന് മനസ്സിലായി. അത് കിഡ്നിയെ ബാധിക്കുകയും ചെയ്തു. തുടർന്ന് 2 ആഴ്ചയോളം ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് പോലും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. അതിനുശേഷം 2 കൊല്ലം മരുന്ന് കഴിച്ചു

0: കാലത്താണ് പൂർണ്ണമായി മാറിയത്. ഇതുപോലുള്ള അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ആകാശവാണിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത ഡോക്ടറിനും നന്ദി അറിയിക്കുകയാണ് അദ്ദേഹം.
1: ഞാൻ പത്മകുമാർ പെരിന്താന്നി. കേട്ട പരിപാടികളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ഓങ്കോളജിസ്റ്റും കഥകളി കലാകാരനുമായ ഡോക്ടർ രാജീവ് അവതരിപ്പിച്ചത് വളരെ നന്നായിരുന്നു. അദ്ദേഹം അവസാനം കേൾപ്പിക്കാൻ തെരഞ്ഞെടുത്ത സ്വപ്നങ്ങൾ ചൂടിയ പൂങ്കാവേ എന്ന ഗാനം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോയിൽ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ച എം എസ് ആശയ്ക്കും അഭിനന്ദനങ്ങൾ. മുഖത്തല ശ്രീകുമാർ അവതരിപ്പിച്ച പാട്ടും പൊരുളും പരിപാടി വളരെ നന്നായിരുന്നു. ഹലോ സന്ദേശഗാനം, മനീഷിന്റെ അവതരണം, ഓർമ്മച്ചെപ്പ്, എൻ ജെ ജോഷിലാലിന്റെ അവതരണം, ഇതെല്ലാം മെച്ചപ്പെട്ടതാണ്. ഉഷമലരിയിൽ സൗമ്യ സനാതനൻ ആലപിച്ച ലളിതാംബിക അന്തർജനത്തിന്റെ യുഗപുഷ്പം എന്ന കവിത വളരെ നന്നായിരുന്നു. മായാമുദ്രകളിൽ കൽക്കട്ടയിലെ ഒരു കൂട്ടം യുവാക്കളുടെ ജീവിത പശ്ചാത്തലത്തിൽ യുവാക്കളുടെ ആത്മസംഘർഷങ്ങളും പ്രണയവും ചർച്ച ചെയ്ത വിഖ്യാത ബംഗാളി എഴുത്തുകാരൻ സുനിൽ ഗംഗോപാധ്യായയുടെ നോവലായ ആത്മപ്രകാശത്തെ വിലയിരുത്തിയ മായാമുദ്രകൾ വളരെ നന്നായി. നമുക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങളെ ഭാവനയാക്കി മാറ്റുകയും അതിലെല്ലാം വക്രിച്ച ചിരി ചേർക്കുകയും ആധുനികതയുടെ ഗൃഹാതുര വായനയെ ഹാസ്യപ്രധാനമായ കണ്ടുപിടുത്തങ്ങളിലൂടെ ധിക്കരിക്കുകയും ചെയ്ത കഥാകൃത്താണ് വി പി ശിവകുമാർ. 14ാം തീയതി സാഹിത്യരംഗത്തിൽ വി പി ശിവകുമാറിന്റെ കഥാലോകത്തെ വിലയിരുത്തിക്കൊണ്ട് ഇ വി റെജി നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. ജി എസ് മനോജ് കുമാർ അവതരിപ്പിച്ച എന്റെ അച്ഛന്റെ മകൻ എന്ന കഥ കാണാത്ത അച്ഛനെ കാത്തിരുന്ന ഒരു മകളുടെ അവസ്ഥ വരച്ചു കാട്ടി. ശ്രീരഞ്ജിനി മാന്നാർ അവതരിപ്പിച്ച അർത്ഥസമ്പുഷ്ടമായ കവിതകൾ വിദ്യാലയത്തിലേക്ക്, നവോത്ഥാനം എന്നിവ ഏറെ ഇഷ്ടപ്പെട്ടു. 15ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ പ്രായപൂർത്തിയായതു മുതൽ ഡ്രൈവർ ജോലി ചെയ്ത് ഉപജീവനം തേടുന്ന മോഹനുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ ഇഷ്ടപ്പെട്ടു. ഈ സന്ദേശങ്ങൾ അയച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ പെരുന്താന്നിയിൽ നിന്നും പത്മകുമാറാണ്.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ചിരിക്കുന്ന ഇമെയിലുകൾ വായിക്കാം. ഇനി നിയമരംഗത്തിൽ മനുഷ്യാവയവങ്ങൾ മാറ്റിവെക്കൽ നിയമത്തെയും അതിന്റെ മാനദണ്ഡങ്ങളെയും കുറിച്ച് 12ാം തീയതി അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ നടത്തിയ പ്രഭാഷണം ഈ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഉപകരിക്കുന്നതായിരുന്നു. നീണ്ട 60 വർഷക്കാലം 20 ഭാഷകളിലായി 50,000 പാട്ടുകൾ ആലപിച്ച സംഗീത വിസ്മയം എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിദ്യാധരൻ മാസ്റ്റർ കെ ജയകുമാർ, രവി മേനോൻ, രാജീവ് ആലുങ്കൽ, സുശീല ദേവി, പ്രേംപ്രകാശ്, രമേശ് നാരായണൻ, കല്ലറഗോപൻ, മധുവന്തി നാരായണൻ, അൻവർ അലി, റോണി റാഫേൽ, ശരത് എന്നിവർ പങ്കെടുത്ത പ്രത്യേക പരിപാടി 12ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്തത് അവസരോചിതമായി. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം സങ്കടമായി കാണുന്നതും പ്രതിഫലം ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്നതും ജീവജാലങ്ങളോട് സ്നേഹത്തോടെയും ദയയോടെയും പെരുമാറുന്നത് നല്ല മനുഷ്യരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെടുന്നു. 13ാം തീയതി കായംകുളം യൂനസ് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയമായി. 11ാം തീയതി നേർവഴിയിൽ നേത്രരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ദേവിൻ പ്രഭാകറുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം വളരെ വിജ്ഞാനപ്രദമായിരുന്നു.
1: വൃക്കരോഗങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ വിമൽകുമാർ പ്രകാശധരയിൽ അവതരിപ്പിച്ച പ്രഭാഷണം വിലപ്പെട്ട ഒട്ടേറെ വിവരങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു എന്ന് സന്ദേശമയച്ചിരിക്കുന്നു ദിലീപ് വി മുഹമ്മദ്, മൂവാറ്റുപുഴ. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെയായിട്ട് ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി. വീണ്ടും കത്തുകളയക്കുക. വിലാസം ഇതാണ്: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 695014.
0: ഇമെയിലിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർ
1: AR@gmail.com എന്ന വിലാസത്തിൽ നിങ്ങളുടെ വിലയേറിയ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരിക.
0: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം: AIR@gmail.com.
1: ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: ആകാശവാണി.
1: നിയമരംഗം ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അഥവാ അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് അഭിരാമി എസ് എം സംസാരിക്കുന്നു.
2: അന്താരാഷ്ട്ര ക്രിമിനൽ നിയമം എന്നത് പ്രധാനമായും വ്യക്തികളുടെ ക്രിമിനൽ ബാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പൊതു അന്താരാഷ്ട്ര നിയമത്തിന്റെ ഒരു ശാഖയാണ്. പാരമ്പര്യമായി അന്താരാഷ്ട്ര നിയമം രാജ്യങ്ങളെ മാത്രമാണ് ബാധിക്കുന്ന ഒന്നായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഒരു ഭരണകൂടത്തിന്റെ മറവിൽ വ്യക്തികൾ നടത്തുന്ന കുറ്റകൃത്യങ്ങൾക്ക് അവരെ വ്യക്തിപരമായി ഉത്തരവാദികളാക്കേണ്ടതുണ്ട് എന്ന നിയമപരമായ മാറ്റം സംഭവിക്കുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. ഈ

വിഷയത്തിലേക്ക് കടക്കുമ്പോൾ നാം പ്രധാനമായും ഓർക്കേണ്ട ഒരു ദിനമുണ്ട്. ജൂലൈ 17 നാം അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ ദിനമായി ആചരിക്കുന്നു. കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ആഗോള ശ്രമങ്ങളെ ഏകീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ദിനം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. വ്യക്തികളാണ് അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്, അല്ലാതെ അമൂർത്തമായ രാജ്യങ്ങളല്ല എന്ന ന്യൂറംബർഗ് ട്രിബ്യൂണലിന്റെ വിധി പ്രസ്താവനം ഈ നിയമശാഖയുടെ അടിസ്ഥാന തത്വമായി മാറി. പിന്നീട് ശീതയുദ്ധകാലത്ത് ഈ രംഗത്ത് വലിയ പുരോഗതികൾ ഉണ്ടായില്ലെങ്കിലും 1990s രൂപീകരിക്കപ്പെട്ട യൂഗോസ്ലാവിയ, റുവാണ്ട എന്നിവയ്ക്കായുള്ള ഐക്യരാഷ്ട്രസഭയുടെ അഡ്ഹോക്ക് ട്രിബ്യൂണലുകൾ ഒരു സ്ഥിരം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അനിവാര്യത നിയമപണ്ഡിതന്മാരെയും ലോകരാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തി. ഈ ട്രിബ്യൂണലുകൾ നിർദ്ദിഷ്ട സംഭവങ്ങൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ചവരായിരുന്നു. ഒരു സ്ഥിരം സംവിധാനം എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ റോം സമ്മേളനം വിളിച്ചു ചേർത്തത്. 1998 ജൂലൈ 17 അംഗീകരിക്കപ്പെട്ട റോം സ്റ്റാറ്റ്യൂട്ടിന്റെ അടിസ്ഥാനത്തിൽ 2002 ജൂലൈ 1 നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ വന്നു. ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന നീതിന്യായ വിഭാഗമായ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി. അന്താരാഷ്ട്ര നീതിന്യായ കോടതി രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുമ്പോൾ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വ്യക്തികളെയാണ് വിചാരണ ചെയ്യുന്നത്. റോം സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ 5 പ്രകാരം പ്രധാനമായും 4 ഗണത്തിൽ പെടുന്ന അതിഗുരുതരമായ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് അധികാര പരിധിയുള്ളത്. ആദ്യമായി വംശഹത്യ. ഒരു പ്രത്യേക ദേശീയ, വംശീയ അല്ലെങ്കിൽ മതവിഭാഗത്തെ പൂർണമായോ ഭാഗികമായോ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തികൾ. രണ്ടാമതായി മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ, സിവിലിയൻ ജനതയ്ക്കെതിരെ വ്യാപകമായി അല്ലെങ്കിൽ ആസൂത്രിതമായി നടത്തുന്ന ആക്രമണങ്ങൾ, ഇതിൽ കൊലപാതകം, അടിമത്തം, നാടുകടത്തൽ തുടങ്ങിയവ ഉൾപ്പെടുന്നു. മൂന്നാമതായി യുദ്ധകുറ്റങ്ങൾ. 1949 ജനീവ കൺവെൻഷനുകളുടെയും മറ്റ് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ഗുരുതരമായ ലംഘനങ്ങൾ. യുദ്ധ തടവുകാരോടും സാധാരണക്കാരോടുമുള്ള പെരുമാറ്റം ഇതിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു. നാലാമതായി ആക്രമണോത്സുക കുറ്റകൃത്യം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിനോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരെ മറ്റൊരു രാജ്യത്തിന് നേതൃത്വം നൽകുന്ന വ്യക്തികൾ നടത്തുന്ന സൈനിക ആക്രമണം. 2010 കമ്പാല ഭേദഗതിയിലൂടെയാണ് ഇതിന് കൃത്യമായ നിർവചനം ലഭിച്ചത്. കോടതിയുടെ അധികാര പരിധി നിലവിൽ വരുന്നത് 3 സാഹചര്യങ്ങളിലാണ്. 1, കുറ്റകൃത്യം നടന്നത് അംഗരാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലാകുമ്പോൾ. 2, കുറ്റാരോപിതൻ ഒരു അംഗരാജ്യത്തെ പൗരനാകുമ്പോൾ. 3, ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി ഒരു വിഷയം കോടതിയുടെ പരിഗണനയിലേക്ക് അയക്കുമ്പോൾ. അന്താരാഷ്ട്ര കോടതിയിൽ അംഗമല്ലെങ്കിലും ശക്തമായ ആഭ്യന്തര നിയമങ്ങളിലൂടെ നീതി നിർവചനം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. 1998 സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘം ഉന്നയിച്ച നിയമപരവും നയതന്ത്രപരവുമായ വിയോജിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഈ തീരുമാനമെടുത്തത്. ഈ കാരണങ്ങളെ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. ആദ്യമായി പരമാധികാരവും പരസ്പര പൂരകത്വ തത്വവും. അന്താരാഷ്ട്ര ക്രിമിനൽ നിയമത്തിലെ അടിസ്ഥാന തത്വമാണ് പരസ്പര പൂരകത്വം. അതായത് ഒരു രാജ്യത്തെ ദേശീയ കോടതികൾക്ക് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനോ വിചാരണ ചെയ്യാനോ താല്പര്യമില്ലാതിരിക്കുകയോ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാത്രമേ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഇടപെടാൻ കഴിയൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുസജ്ജവും സ്വതന്ത്രവുമായ ഒരു ആഭ്യന്തര നീതിന്യായ വ്യവസ്ഥയുണ്ട്. അതിനാൽ ബാഹ്യമായ ഒരു കോടതിക്ക് ഇന്ത്യയുടെ പ്രക്രിയകളുടെ കാര്യക്ഷമത വിലയിരുത്താൻ അധികാരം നൽകുന്നത് രാജ്യത്തിന്റെ നിയമപരമായ പരമാധികാരത്തിന്മേലുള്ള ലംഘനമായി ഇന്ത്യ വിലയിരുത്തുന്നു. UN രക്ഷാസമിതിയുടെ അമിതാധികാരം. റോം സ്റ്റാറ്റ്യൂട്ടിലെ ആർട്ടിക്കിൾ 16 പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിക്ക് ഏതൊരു കേസിന്റെയും അന്വേഷണം താൽക്കാലികമായി നിർത്തിവെപ്പിക്കാൻ അധികാരമുണ്ട്. വീറ്റോ അധികാരമുള്ള 5 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടുന്ന രാഷ്ട്രീയ സമിതിയായ UN രക്ഷാസമിതിക്ക് ഒരു സ്വതന്ത്ര ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടാൻ അധികാരം നൽകുന്നത് കോടതിയുടെ നിഷ്പക്ഷതയെ നശിപ്പിക്കുമെന്ന് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നു. നിയമത്തിന്മേൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്ന ഈ വ്യവസ്ഥയെ ഇന്ത്യ നയപരമായി എതിർക്കുന്നു. അടുത്തതായി ഭീകരവാദത്തെ ഉൾപ്പെടുത്താത്തത്. അന്താരാഷ്ട്ര സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ റോം സ്റ്റാറ്റ്യൂട്ടിലെ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ലോകരാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇന്ത്യ കാലങ്ങളായി നേരിടുന്ന ഈ വലിയ സുരക്ഷാ പ്രശ്നം

0: ത്തെ അവഗണിച്ച ഒരു ഉടമ്പടി ഇന്ത്യയ്ക്ക് സ്വീകാര്യമല്ല. കൂട്ടനശീകരണ ആയുധങ്ങളുടെ ഉപയോഗം, ആണവായുധങ്ങൾ പോലുള്ള വിനാശകരമായ ആയുധങ്ങളുടെ പ്രയോഗം നേരിട്ട് യുദ്ധകുറ്റങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താൻ റോം സമ്മേളനത്തിൽ ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില വൻകിട രാജ്യങ്ങളുടെ സമ്മർദ്ദം കാരണം ഇത് വ്യക്തമായി ഉൾപ്പെടുത്തപ്പെട്ടില്ല. ഈ നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യ അന്താരാഷ്ട്ര നീതി എന്ന ആശയത്തിനെതിരല്ല, മറിച്ച് അതിന്റെ പ്രായോഗികമായ വ്യവസ്ഥകളിലെ അസമത്വങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ്. അടുത്ത കാലത്തായി ഇന്ത്യയുടെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ ചരിത്രപരവും ഘടനാപരവുമായ മാറ്റങ്ങൾ സംഭവിച്ചു. 19-ാം നൂറ്റാണ്ടിൽ കൊളോണിയൽ ഭരണകൂടം രൂപീകരിച്ച ഇന്ത്യൻ ശിക്ഷാനിയമം 1860, ക്രിമിനൽ നടപടി നിയമസംഹിത 1973, ഇന്ത്യൻ തെളിവ് നിയമം 1872 എന്നിവയ്ക്ക് പകരമായി 3 പുതിയ നിയമസംഹിതകൾ 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വന്നു. ശിക്ഷ എന്ന കൊളോണിയൽ സങ്കല്പത്തിൽ നിന്നും നീതി എന്ന ആധുനിക സങ്കല്പത്തിലേക്കുള്ള മാറ്റമായാണ് ഈ നിയമനിർമ്മാണത്തെ നിയമപണ്ഡിതർ വിലയിരുത്തുന്നത്. ആദ്യമായി ഭാരതീയ ന്യായസംഹിത. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്ന ഈ നിയമം കുറ്റകൃത്യങ്ങളെ പുനർനിർവചിക്കുകയും ശിക്ഷകൾ കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്യുന്നു. സാധാരണ ക്രിമിനൽ നിയമത്തിൽ ആദ്യമായി ഭീകരവാദത്തിന് കൃത്യമായ നിർവചനം ഉൾപ്പെടുത്തി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന പ്രവർത്തികളും ഇതിന്റെ പരിധിയിൽ വരും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും വിവാദമായ വകുപ്പ് 124A അഥവാ സെഡിഷൻ പൂർണ്ണമായി എടുത്തുമാറ്റി. പകരം വകുപ്പ് 152 ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തകർക്കുന്ന സായുധ പ്രവർത്തനങ്ങളെയും വിഘടനവാദത്തെയും കുറ്റകരമാക്കുന്ന പുതിയ വ്യവസ്ഥ ഉൾപ്പെടുത്തി. ഭരണകൂടത്തിനെതിരെയുള്ള വിമർശനങ്ങൾ കുറ്റകരമല്ലാതായി. ആഗോളവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ വർദ്ധിച്ചു വരുന്ന സൈബർ തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, മനുഷ്യക്കടത്ത് എന്നിവയെ ഒരുമിച്ച് ചേർത്ത് സംഘടിത കുറ്റകൃത്യങ്ങൾ എന്ന പ്രത്യേക വിഭാഗമാക്കി. ന്യായസംഹിതയ്ക്ക് പുറമെ നടപടിക്രമങ്ങളിലും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. ക്രിമിനൽ നടപടി നിയമസംഹിത 1973 അഥവാ CRPC പകരമായി വന്ന ഈ നിയമം നീതി നിർവഹണത്തിലെ കാലതാമസം ഒഴിവാക്കുന്നതിനും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിനും ഊന്നൽ നൽകുന്നു. സമൻസുകൾ ഇലക്ട്രോണിക് രൂപത്തിൽ നൽകാനും സാക്ഷികളുടെ വിസ്താരം ഉൾപ്പെടെയുള്ള കോടതി നടപടികൾ പൂർണ്ണമായും ഓഡിയോ വീഡിയോ സംവിധാനങ്ങളിലൂടെ നടത്താനും വ്യവസ്ഥ ചെയ്യുന്നു. 0 FIR, EFIR എന്നിവയ്ക്ക് വ്യക്തമായ നിയമസാധുത നൽകി. കൂടാതെ അന്വേഷണം, വിചാരണ, വിധിപ്രസ്താവം എന്നിവയ്ക്ക് കൃത്യമായ സമയപരിധി നിർദ്ദേശിക്കുന്നു. ഭാരതീയ സാക്ഷ്യാ അധിനിയം. ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായുള്ള ഈ നിയമം ആധുനിക ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളെ പഴയ നിയമത്തിലെ സെക്കൻഡറി എവിഡൻസ് എന്നതിൽ നിന്നു മാറ്റി പ്രാഥമിക തെളിവുകളുടെ പദവിയിലേക്ക് ഉയർത്തി. അന്താരാഷ്ട്ര ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ എന്നത് ആഗോളതലത്തിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കാനും ദണ്ഡനമില്ലായ്മ അവസാനിപ്പിക്കാനുമുള്ള ഒരു സുപ്രധാന നീതിന്യായ സ്ഥാപനമാണെന്ന് കാണാം. ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ പരമാധികാരവും പൌരന്മാരുടെ മനുഷ്യാവകാശ സംരക്ഷണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതാണ് പുതിയ നിയമസംഹിതകളുടെ അടിസ്ഥാന ലക്ഷ്യം. കാലതാമസമില്ലാത്തതും സുതാര്യവും സാങ്കേതികമായി ഉന്നതവുമായ ഒരു നിയമവ്യവസ്ഥയിലേക്ക് മാറാനുള്ള പ്രായോഗിക സമീപനമാണ് ഇന്ത്യ നിലവിൽ പിന്തുടരുന്നത്.
1: ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം അഥവാ അന്താരാഷ്ട്ര ക്രിമിനൽ നീതി വ്യവസ്ഥ, ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് അഭിരാമി SM.
2: നിയമരംഗം. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. രചന K. ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

എം ജി ശ്രീകുമാറും മിൻമിനിയും സംഘവും പാടിയത്. വരികൾ എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം എസ് ബാലകൃഷ്ണൻ. ചിത്രം വിയറ്റ്നാം കോളനി.

0: എം ജി ശ്രീകുമാറും അലക്സും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഒ എൻ വി, സംഗീതം എസ് പി വെങ്കടേഷ്. ചിത്രം മാന്ത്രികൻ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്കുള്ള രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി, സമയം 11 മണി.
1: ബാലലോകം.

എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ് നമ്മളോടൊപ്പം പരിപാടികളുമായുള്ളത്. ഇന്ന് ആദ്യം ഒരു ശാസ്ത്രീയ സംഗീതമായാലോ. പാടുന്നത് നിരഞ്ജൻ MS.

0: പലപ്പോഴും പല കാര്യങ്ങളിലും ക്ഷമ നഷ്ടപ്പെടാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ ക്ഷമ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു പ്രാർത്ഥനാ പിഎം.
1: ശരിയായ അവബോധമുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും തിരിച്ചറിയാനും തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. അവബോധം എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നാണ് അർത്ഥം. ക്രോധം, അസൂയ തുടങ്ങിയവയെ നിയന്ത്രിക്കാനും അലസത, അക്ഷമ, അത്യാഗ്രഹം തുടങ്ങിയവയെ ഒഴിവാക്കാനും അവബോധം കൊണ്ട് സാധിക്കും. ഒരിക്കൽ ഒരു വൃദ്ധ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്റ്റോപ്പിൽ വെച്ച് അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരി കുറേ ബാഗുകളുമായി ബസ്സിൽ കയറി. അവർ ആ ബാഗുകളെല്ലാം വൃദ്ധയുടെ മുന്നിൽ വെച്ച് അടുത്ത സീറ്റിലിരുന്നു. വൃദ്ധയ്ക്ക് കാൽ വെക്കാനുള്ള സ്ഥലം പോലുമില്ലായിരുന്നു. പക്ഷേ അവർ ഒരു പരാതിയും പറയാതെ ശാന്തയായിരുന്നു. ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ അവർ എണീറ്റു. ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു യാത്രക്കാരി അവരോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരി നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ടും എന്തേ നിങ്ങൾ പരാതിയൊന്നും പറഞ്ഞില്ല? വൃദ്ധ പുഞ്ചിരിയോടെ പറഞ്ഞു, സഹോദരി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനഃശാന്തി കളയണോ? എന്റെ യാത്ര ഈ സ്റ്റോപ്പിൽ തീരും. ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ആ തരംഗങ്ങളുമായിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. എന്റെ മക്കളോടും മരുമക്കളോടും ഞാൻ ദേഷ്യം കാണിച്ചുവെന്ന് വരാം. നമ്മുടെ ജീവിതയാത്ര വളരെ ചെറുതാണ്. മറ്റുള്ളവരോട് പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം. ഈ കഥയുടെ സാരം, അധർമ്മത്തോട് വിട്ടുവീഴ്ച ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ടു പോകണം.

0: എന്നല്ല. മറിച്ച് ആത്മനിയന്ത്രണമുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനമുണ്ടാകും എന്നാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മൾ നിയന്ത്രണം പാലിച്ചാൽ നമ്മുടെ ആ നല്ല മാതൃക മറ്റുള്ളവരിലും മാറ്റമുണ്ടാക്കാം. ക്ഷമ നമ്മുടെ ശരീരത്തിലും മനസ്സിലും നമ്മുടെ കർമ്മങ്ങളിലും ജീവിതത്തിലുള്ള സ്ഥാനമാനങ്ങളിലും കൂടുതൽ ഗുണങ്ങൾ നൽകും. ക്ഷമ ഏറ്റവും ശക്തമായ ഒരു കവചമാണ്. മനസ്സിനെ നമ്മുടെ കയ്യിൽ നിർത്താനുള്ള ഒരു ഉപായമാണ്. ക്ഷമിക്കാനുള്ള ശക്തി നാം ഓരോരുത്തരും ആർജിക്കുക തന്നെ വേണം.
1: അടുത്തതൊരു ലളിതഗാനമാണ്, പാടുന്നത് എസ് ശിവാനി.

0: ബാലലോകത്തിൽ ഇനിയൊരു വയലിൻ വാദനമായാലോ. വയലിൻ വായിക്കുന്നത് ഹരിദത്ത് പ്രകാശ്.
1: സദാപാലയ എന്ന കീർത്തനമാണ് ഞാൻ വായിക്കാൻ പോകുന്നത്.

ശ്യാമകൃഷ്ണ ഹരഭാഗ്യം സാധകസായുജ്യ സൗരത്രയം.

0: தம்பூரு ஸ்ருதிலயமம்.
1: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകം ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കുന്നംപുറം ചിന്മയ വിദ്യാലയത്തിലെ കൂട്ടുകാരാണ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

മലയാളക്കരയിൽ ഏവരുടെയും പ്രിയങ്കരനായ മൃദംഗ വിദ്വാൻ, മാവേലിക്കര വേലുകുട്ടി നായർ 1926 ഒക്ടോബർ മാസം 2 മാവേലിക്കരയിലുള്ള ചെട്ടികുളങ്ങരയിൽ ജനിച്ചു. അന്നത്തെ പ്രശസ്ത മൃദംഗ വിദ്വാനായിരുന്ന മുതുകുളം എസ് കുമാരപിള്ളയുടെയും കാർത്യായനി അമ്മയുടെയും മകനായി ജനിച്ച വേലുകുട്ടി നായർ സ്കൂൾ പഠനം മാവേലിക്കരയിലാണ്

0: ഒൻപതാം വയസ്സു മുതൽ സംഗീത പരിപാടികളിൽ മൃദംഗം വായിച്ചു പോന്ന വേലുക്കുട്ടി നായരുടെ ആദ്യ പ്രധാന കച്ചേരി 11 വയസ്സിൽ മാവേലിക്കര കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് അന്ന് പ്രമുഖ സംഗീത വിദ്വാനായിരുന്ന മാവേലിക്കര വീരമണി അയ്യരുടെ കൂടെയായിരുന്നു. അക്കാലത്തെ ഏറ്റവും ജനപ്രിയ കലാരൂപമായ സംഗീത നാടകങ്ങളിലെ പ്രധാന സംഗീത ഉപകരണങ്ങൾ ഹാർമോണിയവും മൃദംഗവുമായിരുന്നു. ധാരാളം സംഗീത നാടകങ്ങളിലെ അന്നത്തെ പ്രഗത്ഭ സംഗീത നായകന്മാരായ വൈക്കം വാസുദേവൻ നായർ, സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ, മലബാർ ഗോപാലൻ നായർ തുടങ്ങിയവരോടൊപ്പം പ്രവർത്തിച്ചു.
1: പിന്നെയാണ് കോറസൊക്കെ ഈ വേറെ രീതിയൊക്കെ ആയ പിന്നെ സെബാസ്റ്റ്യൻ കുഞ്ഞുവാര് വരെയും പാടും. അന്ന് അങ്ങനെ വന്ന് പല കീർത്തനങ്ങളൊക്കെ പാടി
2: സംഭാഷണത്തിനിടയ്ക്ക് തന്നെ പാട്ടുകളും
1: പാട്ടുണ്ട്. അപ്പൊ ഈ നാടക കമ്പനിയിൽ പിന്നെ വന്നു ചേർന്നു. അതിനു മുമ്പ് ഞാൻ ഇവിടെ സമ്മാനിച്ച അവിടെ പോകുന്നതിന് മുമ്പ് സംഗീത നാടകത്തിന് കോടപ്പള്ളി ഗോപാലുള്ള സാറിന്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഒരു നാടക കമ്പനി കോടാവിള അങ്ങനെ വാസുപിള്ളയായിരുന്നു എന്റെ മാനേജര്, അങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നാടകത്തിന് വായിച്ചു.
0: മൃദംഗത്തിലെ ആദ്യ ഗുരു പിതാവായ മുതുകുളം കുമാരപിള്ളയായിരുന്നു. തുടർന്ന് 16 വയസ്സു മുതൽ മൃദംഗ ചക്രവർത്തിയായ പാലക്കാട് മണിയയ്യരുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഗുരുകുല സമ്പ്രദായ പ്രകാരം മൃദംഗ പഠനം നടത്തി. മൃദംഗവാദന രംഗത്ത് ശാസ്ത്രീയമായും ചിട്ടയായുമുള്ള ഒരു ശൈലി കേരളക്കരയിൽ രൂപപ്പെടുത്തുന്നതിൽ മാവേലിക്കര വേലുക്കുട്ടി നായർക്കുള്ള പങ്ക് നിസ്തുലമാണ്. അതിന് അദ്ദേഹത്തെ ഏറെ സഹായിച്ചത് പാലക്കാട് മണിയയ്യരുടെ ശിഷ്യത്വമാണ്.
1: അവിടുത്തെ അഭ്യാസനം ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ ഇപ്പൊ വേറൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ ഗുരുകുലത്തെ ഞങ്ങൾക്ക് പ്രത്യേക റൂം ഉണ്ട് സാധനം ചെയ്യാനൊക്കെ. അപ്പൊ അവിടെ പോയി പെളുപ്പിന് 4 മണിക്ക് എണീക്കും. ഞങ്ങള് 4 മണിക്ക് എണീച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. കുളിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ മറ്റേ ചില കാര്യങ്ങൾ ഒക്കെ നോക്കി അങ്ങനെ അത് കഴിഞ്ഞിട്ട് വന്ന് അല്ല 4 മണിക്ക് എണീച്ചു കഴിഞ്ഞാൽ ആദ്യം പിന്നെ പല്ലൊക്കെ തേച്ചതൊക്കെ കഴിഞ്ഞിട്ട് ഒരു സാധകം ചെയ്തിട്ടൊരു 6 മണി വരെ ആ സാധകം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും ഓരോ ജോലിയിൽ ഏർപ്പെടും. ഗുരുനാഥനെ ഒരാള് വെള്ളം ചൂടാക്കും, ഒരാൾ ഇതാകും, ഒരാള് പിന്നെ പച്ചക്കറി വാങ്ങിക്കാൻ പോകും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ആയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിന്നെ ഉള്ള ദിവസം അവിടെ ഉള്ള ദിവസം നല്ല തിരക്കുള്ള ആളല്ലേ, വളരെ തിരക്കുള്ള ആളല്ലേ, എങ്ങനായാലും ആഴ്ച ഒരു ക്ലാസ് കിട്ടും. ചിലപ്പോ
2: ഈ സാധകം ചെയ്യുമ്പോൾ അദ്ദേഹം വന്ന് ഇരിക്കുക അത് കേൾക്കുക,
1: ചില സമയത്ത് വരാറ്
2: സമയം അനുസരിച്ച്
1: ചില സമയത്ത് സാധകം ചെയ്യും വരാറുണ്ട്. അല്ലെ പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ച് ഇന്നത്തെ ഇപ്പൊ നമ്മുടെ അക്കാഡമികളിലും മറ്റും പഠിപ്പിക്കുന്ന ഇപ്പൊ ഒരു 4 വർഷം കൊണ്ട് ഒരാൾ പഠിക്കുന്നത് അന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു 10 വർഷമെങ്കിലും ഗുരുകുലത്തിലിരിക്കണം. പക്ഷേ അന്ന് ആ മനസ്സിലാക്കുന്നത് ഇന്നത്തെ പോലല്ല,
2: അത് മനസ്സിൽ
1: പതിയും പ്രയോഗിക്കുന്നതും അതുപോലെയാണ്. ഇവര് വായിക്കുന്നത് മുഴുവൻ നമ്മൾ കേൾക്കുക, നമ്മുടെ സീനിയർ കുട്ടികൾ അവര് വായിക്കുന്നതും ആയിട്ട്

ആലത്തൂർ ബ്രദേഴ്സ്, ജി എൻ ബാലസുബ്രഹ്മണ്യം, മധുരൈ മണി അയ്യർ, മുസൂരി സുബ്രഹ്മണ്യ അയ്യർ, ശമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ, ഡി കെ പട്ടമ്മാൾ, എം എൽ വസന്തകുമാരി, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ, നെയ്യാറ്റിൻകര വാസുദേവൻ, കെ ജെ യേശുദാസ്, ഇങ്ങനെ പോകുന്നു സംഗീതജ്ഞരുടെ ആ നീണ്ട നിര.

0: മൃദംഗത്തിൽ മാത്രമല്ല ഒരു സംഗീതജ്ഞനായും അദ്ദേഹം ഏറെ കച്ചേരികൾ നടത്തി. കുട്ടിക്കാലത്ത് അച്ഛനിൽ നിന്നും മൃദംഗ പഠനം തുടങ്ങിയ കാലത്തു തന്നെ വായ്പാട്ടിലും പഠനം ആരംഭിച്ചിരുന്നു. അക്കാലത്തെ മാവേലിക്കരയിലെ പ്രശസ്ത സംഗീതജ്ഞരായ ചേർത്തല ബാലകൃഷ്ണൻ നായർ, കണ്ണമംഗലം വേലുപണിക്കർ, കോടമ്പള്ളി ഗോപാലപിള്ള എന്നിവരായിരുന്നു ഗുരുനാഥന്മാർ. പിൽക്കാലത്ത് സംഗീതം മനസ്സിലുള്ളതുകൊണ്ട് നിരവധി പ്രശസ്തരായ സംഗീത വിദ്വാൻമാർക്ക് മൃദംഗം വായിക്കുമ്പോൾ ലഭിച്ച അനുഭവ സമ്പത്ത് അദ്ദേഹത്തിന്റെ വായ്പാട്ടിനെ ഏറെ സ്വാധീനിച്ചു. ഗാംഭീര്യം നിറഞ്ഞ ശബ്ദവും അനർഗളമായി ഒഴുകുന്ന സ്വരപ്രസ്ഥാനവും ലക്ഷണജ്ഞാനവും വായ്പാട്ടിലെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ്.
1: ആ സേവയും പള്ളിവേട്ട വരവുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ കുട്ടിക്കാലത്ത് അത് തന്നെ എല്ലായിടത്തും പോവും. എന്നെ അച്ഛൻ എല്ലായിടത്തും കൊണ്ടുപോകും. അത് കേട്ട് കേട്ട് കേട്ട് കേട്ട് ആ സംഗീതജ്ഞാനം നമ്മുടെ മനസ്സിൽ, അവ രാഗങ്ങളുടെ ഒരു ഒരു ജ്ഞാനം വാസ്തവത്തിൽ എനിക്ക് കിട്ടാൻ കാരണം നാസലത്തിൽ നിന്നാണ്. അവർ വായിക്കുന്ന രാഗങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് പാടി ഞാൻ. അപ്പൊ അച്ഛനും വലിയ അലിശ്യമാണ്, എന്റെ പാട്ടിനോട് വലിയ കാര്യമാണ്. ജ്യേഷ്ഠൻ പാടുമെങ്കിലും എന്റെ പാട്ടിനോട് വലിയ. അപ്പൊ എന്നെ അച്ഛന് ഒരു വലിയ ഉദ്ദേശം വരിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന എന്നെ ഈ അക്കാഡമിയിൽ ചേർക്കണം, പിന്നെ ഇടയ്ക്ക് പറയും പാലക്കാട്ട് മണിയേരുടെ കൂടെ അയക്കണം അവനെ എന്നിങ്ങനെ രണ്ടു മൂന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും നടന്നില്ല. നേരത്തെ അച്ഛനുണ്ടായിരുന്ന നടന്നു പോയിന്. അങ്ങനെ ഇതെല്ലാം കേട്ട് കേട്ട് വന്ന്
0: 1959 ശ്രീ സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ മൃദംഗ കോഴ്സ് ആരംഭിച്ചത് മാവേലിക്കര വേലുക്കുട്ടി നായരുടെ കൂടി നേതൃത്വത്തിലാണ്. തുടക്കത്തിൽ ഗാനഭൂഷണത്തിലും തുടർന്ന് ഗാനപ്രവീണയിലൂടെയും വളർന്ന കോഴ്സിന്റെ പ്രായോഗികതയും തിയറിയുമായുള്ള പാഠ്യപദ്ധതി തയ്യാറാക്കി അവതരിപ്പിച്ചത് വേലുക്കുട്ടി നായരാണ്. മൃദംഗ കോഴ്സ് തുടങ്ങിയപ്പോൾ മുതൽ 1981 വരെ പ്രൊഫസറായി ഔദ്യോഗിക ജീവിതം നടത്തി.

0: കർണാടക സംഗീതരംഗത്ത് ഏറ്റവും അധികം ശിഷ്യസമ്പത്തുള്ള കലാകാരനാണ് വേലുക്കുട്ടി നായർ. കേരളത്തിനകത്തും പുറത്തും സംഗീത കച്ചേരികളിൽ സജീവ സാന്നിധ്യമായിരുന്ന ഏറെ കലാകാരന്മാർ വേലുക്കുട്ടി നായരുടെ ശിഷ്യന്മാരാണ്. തിരുവനന്തപുരം വി സുരേന്ദ്രൻ, പാറശാല രവി, വൈക്കം വേണുഗോപാൽ, ടി വി വാസൻ, ആലപ്പുഴ ചന്ദ്രശേഖരൻ നായർ, ചങ്ങനാശ്ശേരി ബി ഹരികുമാർ, കടനാട് ഗോപി, ആർ വൈദ്യനാഥൻ, മാവേലിക്കര ആർ വി രാജേഷ്, തൃക്കാക്കര വൈ എൻ ശാന്താറാം, തിരുവനന്തപുരം ബാലസുബ്രഹ്മണ്യം, കടക്കാവൂർ രാജേഷ് നാഥ് തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം.
1: പക്ഷെ താഴെ ക്ലാസ്സിൽ വലിയ ആളുകളാണ് വേണ്ടത്. ഇപ്പൊ അങ്ങനല്ല, മേളിലെ ക്ലാസ്സിലാണ് വലിയ പ്രഗത്ഭന്മാർ വരുന്നത്. താഴെ ക്ലാസ്സിൽ അത്രയും ശ്രദ്ധിക്കത്തില്ല, അത് ശ്രദ്ധിച്ചു പോകണം. അതൊരു വലിയ അവരുടെ മേലോട്ടുള്ള വളർച്ചയ്ക്ക്, മൃദംഗം തന്നെ അല്ല, പാട്ടിനായാലും എല്ലാത്തിനായാലും അതൊരു പ്രത്യേകതയാണ്. അപ്പൊ അതൊരു എന്തോ ശിഷ്യന്മാരങ്ങനെ എല്ലാം ഇരിക്കുന്ന ഒരു ഭാഗ്യമാണ്. എന്റെ ഇപ്പൊ പറഞ്ഞ എന്റെ കൂടെ പഠിക്കുന്ന പഠിച്ച ശിഷ്യന്മാരിൽ ചില എൻ്റെ കൂടെ ഗുരുകുലമായി പഠിച്ചവരും സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചവരുടെയും പേരുകൾ ചിലത് പറയാം. അത് ബാക്കി കൂടെ കോളേജ് പഠിച്ച വളരെ വളരെ ആളുകളുണ്ട്. എല്ലാവരും പറഞ്ഞ കൂടുതൽ സമയം കിട്ടുന്നില്ല. പാറശാല രവി, തിരുവനന്തപുരം സുരേന്ദ്രൻ, കടനാട് ഗോപി, വൈക്കം വേണുഗോപാൽ, ടി വി വാസൻ, അരിപ്പാട് പാസി, മാവേലിക്കര മന്മഥൻ, മാവേലിക്കര രാജേഷ്, മാവേലിക്കര ബാലചന്ദ്രൻ, ചേർത്തല ദിനേഷ്, തൃക്കാക്കര വയ്യൻ ശാന്താറാം, മങ്ങാട് ജഗദീന്ദ്രൻ. സ്കോളർഷിപ്പിൽ പഠിച്ചവരുടെ ഏതാനും എല്ലാം മറന്നുപോയി തോന്നുന്നു. തിരുവനന്തപുരം ബാലസുബ്രഹ്മണ്യം, കാട്ടാക്കട മൈക്കിൾ, ആലപ്പുഴ ചന്ദ്രശേഖരൻ നായർ, ചങ്ങനാശ്ശേരി ഹരികുമാർ, കടയ്ക്കാവൂർ രാജേഷ് നാഥ്, എരിക്കാവ് സുനിൽ, പരവൂർ സുനിൽ, ഇങ്ങനെ
2: എല്ലാവരും സ്കോളർഷിപ്പോടുകൂടി
1: സ്കോളർഷിപ്പോടെ പഠിച്ചവരാണ്.
3: മാവേലിക്കര വേലുക്കുട്ടി നായരെ കുറിച്ച് ശിഷ്യൻ ചങ്ങനാശ്ശേരി ബി ഹരികുമാർ.
4: എന്റെ ഗുരുനാഥനായ ശ്രീ മാവേലിക്കര വേലുക്കുട്ടി നായർ സാർ 1977 or 78 ആണെന്ന് തോന്നുന്നു, ചങ്ങനാശ്ശേരിയിലുള്ള വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ ഒരു കോൺസെർട്ട് വായിക്കുവാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ മൃദംഗം വായിക്കുമെന്ന് പറഞ്ഞപ്പോ, എന്നാ നീ ഒന്ന് മൃദംഗം വായിച്ച് കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ച് കാണിച്ചു. അപ്പോൾ എൻ്റെ രണ്ടാമത് ഗുരുനാഥനായ ശ്രീ കൈതവന കെ മാധവദാസ് സാറിൻ്റെ അടുത്ത് ചിൽഡ്രൻസ് സ്കോളർഷിപ്പിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മൃദംഗം വായിക്കുന്നത് കേട്ടിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ എസ് എൽ സി കഴിയുമ്പോഴേക്കും നിങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് അയക്കൂ, അവിടെ എൻ്റെ കൂടെ തുടർന്ന് പഠിക്കട്ടെ അച്ഛൻ്റെ അടുത്ത് പറയുകയും അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് എനിക്ക് പഠിക്കാനുള്ള അവകാശം കിട്ടിയതും. എൻ്റെ ഗുരുനാഥൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്താണ്. നന്നായി മൃദംഗം വായിക്കുന്ന നിരവധി വിദ്വാൻമാരുണ്ട്, എന്നാൽ ആ അറിവ് അമനിർമ്മണം ചെയ്ത് ശിഷ്യർക്ക് പകർന്നു നൽകുവാനുള്ള കഴിവ് പലർക്കും ഇല്ല. വേലുക്കുട്ടി നായർ

മഹത്വം അവിടെയാണ്. അദ്ദേഹം തനിക്ക് സ്വായത്തമായ എല്ലാ അറിവും മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ വൈദഗ്ധ്യം ഉള്ള ഗുരുനാഥനായിരുന്നു. അതിൽ അദ്ദേഹം ഒരു തരത്തിലുമുള്ള ലുബ്ധം പക്ഷപാതിത്വവും കാണിച്ചിരുന്നില്ല. ശിഷ്യന്മാരുടെ മനോധർമ്മവും അഭിരുചിയും അനുസരിച്ച് തങ്ങളുടേതായ ഒരു വായനാ സമ്പ്രദായം അവർ സ്വയം ചിട്ടപ്പെടുത്തുന്നതിൽ അദ്ദേഹം യാതൊരുവിധ എതിർപ്പും പറഞ്ഞിട്ടില്ല. ആ കാര്യത്തിൽ വളരെ ലിബറലായ ഗുരുനാഥനായിരുന്നു വേൽക്കുണ്ട് നായർ സർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യ സമ്പത്തിൽ വളരെ വലിയ ഒരു സ്പെക്ട്രം നമുക്ക് കാണാൻ കഴിയും. തീർത്തും പരമ്പരാഗതമായി വായിക്കുന്നവർ മുതൽ വളരെ ഇന്നോവേറ്റീവായി വായിക്കുന്നവർ വരെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആ വലിയ മനസ്സും ഹൃദയവും ഒരുപാട് അനുഭവിച്ചറിയാൻ മഹാഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് ഞാൻ. ആ മഹാഗുരുവിന്റെ പാദസ്മരണയിൽ ആണ് ഞാൻ അന്നും ഇന്നും നിലനിൽക്കുന്നത്. ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും.

സംഗീത ലോകത്തു നിന്നും ഏറെ പുരസ്കാരങ്ങൾ മാവേലിക്കര വേലുക്കുട്ടി നായർക്ക് ലഭിച്ചിട്ടുണ്ട്. മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാചാര്യ, കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡും ഫെലോഷിപ്പും, ഗുരുവായൂർ ചെമ്പൈ പുരസ്കാരം, ഗായകരത്ന, ലയവാദ്യരത്ന, ഗാനലയ വിശാരദ്, വാദ്യകുലപതി, മൃദംഗ കലാനിധി, മൃദംഗ കലാശിരോമണി തുടങ്ങിയവ വേലുക്കുട്ടി നായർക്ക് ലഭിച്ച പുരസ്കാരങ്ങളാണ്. 75 വർഷക്കാലം കേരളത്തിലെ കർണാടക സംഗീത രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം 2012 ജൂലൈ മാസം 24 തീയതി വരെ തുടർന്നു. ശ്രീ സ്വാതി തിരുനാൾ അക്കാദമിക്ക് വേണ്ടി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയിലൂടെ മികവുറ്റ ഒരു മൃദംഗ ശൈലി വാർത്തെടുക്കുവാനും 5 തലമുറയിൽപ്പെട്ട ശിഷ്യന്മാരെ സംഭാവന ചെയ്യുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. മൃദംഗവാദന രംഗത്ത് മലയാളക്കരയിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന കലാകാരനാണ് മാവേലിക്കര വേലുക്കുട്ടി നായർ.

0: എന്തരോ മഹാനുഭാവലു. സംഗീതലോകത്തെ മഹാരഥന്മാരെ അനുസ്മരിക്കുന്ന ഈ പരിപാടിയിൽ ഇതുവരെ കേട്ടത് മലയാളക്കരയിൽ ഏവരുടെയും പ്രിയങ്കരനായ മൃദംഗ വിദ്വാൻ മാവേലിക്കര വേലുക്കുട്ടി നായരെ കുറിച്ച്.
1: എന്തൊരു മഹാനുഭാവലു സമാപിക്കുന്നു. രചന എൻ വി ബാബുനാരായണൻ, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, സംവിധാനം നാഞ്ചിൽ എ ആർ അരുൾ, സംവിധാന സഹായം ആര്യലക്ഷ്മി ആർ, നിർവഹണം സന്ദീപ് സുരേഷ്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ആകാശവാണി സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ദുർഗാരാജു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പി ആർ വിജയലക്ഷ്മി എഴുതിയത്, അന്തിമലർക്കാവിൽ 1000 തേരോട്ടം എന്ന് തുടങ്ങുന്നു. ഗാനത്തിന് സംഗീതം നൽകിയത് KP സഞ്ജീവ് ബാബു.

അഷ്ടപതി പാട്ടുമായി അമ്പാടിയിൽ അലയുന്നു കണ്ണ നിൻ പ്രിയ നായിക. കളർകോട് ചന്ദ്രന്റെ വരികൾ. സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

അടുത്തതായി ബിന്ദു തുറവൂർ ഗാനമെഴുതി കെ പി ഉദയഭാനു സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ആവണി മാസ പുലരി, തൊടിയിൽ ആഭയഴും പുതുപൂവുകൾ ചൂടി.

ഈ മാനം നീ മറന്നോക്കിലിയേ, ഈ ഈണം നീ മറന്നോ. പി ആർ വിജയലക്ഷ്മിയുടെ വരികൾ. സംഗീതം നൽകിയത് കെ പി സഞ്ജീവ് ബാബു.

കിളിമകൾ ഒരു പാട്ടുപാടി മനസ്സിൻ്റെ കളിയരങ്ങിൽ വന്നിരുന്നു. കളർകോട് ചന്ദ്രൻ ഗാനമെഴുതി, കെ പി സഞ്ജീവ് ബാബു സംഗീതം നൽകിയ ഗാനം.

അവസാനമായി നെടുമങ്ങാട് പി ശ്രീകുമാർ ഗാനമെഴുതി എസ് ആർ മോഹന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. മാനത്തെ പൂങ്കാവിൽ മയിലാടും പൂങ്കാവിൽ മന്ദാര മല്ലിക പൂവിരിഞ്ഞു.

പി ആർ വിജയലക്ഷ്മി, കളർകോട് ചന്ദ്രൻ, ബിന്ദു തുറവൂർ, നെടുമങ്ങാട് പി ശ്രീകുമാർ എന്നിവരുടെ വരികൾക്ക് കെ പി സഞ്ജീവ് ബാബു, എം ജി രാധാകൃഷ്ണൻ, കെ പി ഉദയഭാനു, എസ് ആർ മോഹൻ എന്നിവർ സംഗീതം നൽകി. ദുർഗാരാജു പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി 12:30 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം

0: കോൺഗ്രസ് എം പി ജയറാം രമേശ്, സിപിഐഎം നേതാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. 2026 ജനുവരി 1-നോ അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാവുന്നതാണ്. പേര് ചേർക്കുന്നതിനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ 4 വാർഡുകളിലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: കൊച്ചി കോർപ്പറേഷനിലെ വാർഡ് 19 അയ്യപ്പൻകാവ്, വടക്കേക്കര പഞ്ചായത്തിലെ വാർഡ് 9 മടപ്പ്ള തുരുത്ത്, പൂത്രക്ക പഞ്ചായത്തിലെ വാർഡ് 8 കോലഞ്ചേരി ഈസ്റ്റ്, ആറക്കടവ് പഞ്ചായത്തിലെ വാർഡ് 4 പുളിയനം തെക്ക് എന്നീ വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2026 ജനുവരി 1-നോ അതിനു മുമ്പോ 18 വയസ്സ് തികഞ്ഞവർക്ക് പേര് ചേർക്കാവുന്നതാണ്. ഇതിനായി ഓൺലൈനായി www.sec.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജക മണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും
0: സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമിനേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. അവാർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പുരസ്കാര ജേതാവ് വൈക്കം വിജയലക്ഷ്മി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഞാൻ ആകാശവാണിയുടെ ഒരിക്കലും തിരിയാത്ത സുഹൃത്താണ്. ദേശീയ പുരസ്കാരം ലഭിച്ച എനിക്ക്, അപ്പൊ ആകാശവാണിയിൽ നിന്നും എനിക്ക് ഒരു അഭിനന്ദനം ലഭിച്ച ഒരു സന്തോഷം. അതില് ദൈവത്തിനും നന്ദി പറയുന്നു, മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും, AARMലെ ഫിലിം ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ ദീപു ചേട്ടൻ, മനു മഞ്ജി ചേട്ടൻ ലിറിക്സ്, പിന്നെ ആകാശവാണിയിലെ എല്ലാ പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കും. പകൽ സമയവും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യകാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആറന്മുള പള്ളിയോട സേവാസംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെ സദ്യകൾ നടക്കും. ഇതുവരെ 500 വള്ളസദ്യകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഉത്രട്ടാതി ജലോത്സവം ആഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമി രോഹിണി സമൂഹ വള്ളസദ്യ. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി 2,259 കിണറുകൾ ക്ലോറിനേഷനും 389 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 60 സാമ്പിളുകൾ ക്ലോറോസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിക്കുകയും 49 സാമ്പിളുകൾ ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. കുട്ടികളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ 168 അംഗൻവാടികളിലും 31 സ്കൂളുകളിലും പ്രത്യേക സന്ദർശനം നടത്തി. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 103 ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസുകൾ സംഘടിപ്പിച്ചു. അതിഥി തൊഴിലാളികളുടെ 19 വാസസ്ഥലങ്ങൾ സന്ദർശിക്കുകയും അതിഥി തൊഴിലാളികൾക്ക് പകർച്ചവ്യാധി പരിശോധന.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും

സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം. 4-6 ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോക കിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ

0: ഗോൾ വലച്ചലിപ്പിച്ചു. ഇഞ്ചുറി ടൈമിൽ ഉസ്മാൻ ഡെംബലെ ഫ്രാൻസിന്റെ നാലാം ഗോൾ കണ്ടെത്തിയെങ്കിലും ജൂഡ് ബെല്ലിംഗമിന്റെ ആറാം ഗോളോടെ ഇംഗ്ലണ്ട് വിജയമുറപ്പിച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടിയപ്പോൾ ഡെക്ലാൻ റൈസ്, എസ്രി കൊൻസ, ജൂഡ് ബെല്ലിംഗം എന്നിവർ ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടിയപ്പോൾ ബ്രാഡ്ലി ബർക്കോളയും ഉസ്മാൻ ഡെംബലെയും ഓരോ ഗോൾ വീതം നേടി. ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ ഒന്നാമതെത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശ പോരാട്ടം ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കും. ഫുട്ബോൾ ഫൈനലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സിന്ധുവിന്റെ നേട്ടം. ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ബാഡ്മിന്റൺ താരം എന്ന നേട്ടവും ഇതോടെ പി വി സിന്ധുവിന് സ്വന്തമായി. ലോർഡ്സിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം 3:30 മത്സരം. ഓരോ മത്സരങ്ങൾ വീതം ജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ ഇന്നത്തെ അവസാന മത്സരം നിർണായകമാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ മുഖഛായ മാറ്റിയ ബാങ്ക് ദേശസൽക്കരണത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യം ഇന്ന് ബാങ്ക് ദേശസൽക്കരണ ദിനം ആചരിക്കുന്നു. 1969 ജൂലൈ 19 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്തെ പ്രമുഖരായ 14 സ്വകാര്യ ബാങ്കുകളെ ദേശസൽക്കരിച്ചുകൊണ്ടുള്ള ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രാഷ്ട്രപതി മാൾഡോവയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. അധിക വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ കലാശപ്പോരാട്ടത്തിൽ ഇന്ന് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം പി വി സിന്ധുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. സമയം 12 കഴിഞ്ഞ് 40:15.
3: മുണ്ടിനീര്. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുന്നു.
4: പണ്ട് കാലത്ത് വളരെ വ്യാപകമായി കുട്ടികളിൽ കണ്ടുവന്നിരുന്ന ഒരസുഖമാണ് മുണ്ടുനീര്. അത്രത്തോളം പിന്നീട് ഈ മംസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ 2-3 വർഷമായിട്ട് വളരെയധികം കേസുകൾ മംസ് അഥവാ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 2026 കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5500 സ്ഥിരീകരിക്കപ്പെട്ട മംസ് കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൂടുതൽ ഇത് കുഞ്ഞുങ്ങളിലാണ് കാണുന്നത്. ഒരു കുട്ടിയിൽ നിന്ന് മറ്റൊരു കുട്ടിയിലേക്ക് പകരുന്നതും കുറച്ച് ശ്രദ്ധ എടുത്താൽ അത് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് എന്താണെന്നുള്ളതാണ്. ഇതൊരു വൈറൽ അണുബാധയാണ്. കൂടുതലും കുട്ടികളിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ ഒരു പഠനത്തിൽ 5 മുതൽ 9 വരെയുള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് മംസ് കണ്ടത്. പാരാമിക്സോ വൈറസ് എന്ന ഗണത്തിൽപ്പെട്ട ഒരു വൈറസാണ് ഇത്. കൂടുതലും നമ്മുടെ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ, നമ്മുടെ സലൈവറി ഗ്ലാൻസ്, പ്രത്യേകിച്ച് പരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും മറ്റു പനിയിൽ നിന്നും തിരിച്ചറിയുന്നത് ഈ ഒരു ഗ്രന്ഥിയുടെ വീക്കം കാരണം നമുക്ക് താടിയെല്ലിന്റെ ഭാഗത്ത്, അതായത് ചെവിക്ക് പിറകിലുള്ള ഭാഗത്തായി കാണപ്പെടുന്ന ഒരു വീക്കം, അങ്ങനെയാണ് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നത്? ഈ രോഗം ബാധിച്ച ഒരു വ്യക്തി ചുമയ്ക്കുകയോ തുമ്മുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറപ്പെടുന്ന ചില ചെറിയ കണങ്ങൾ, അതുവഴിയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. കൂടാതെ തന്നെ ചെറുകണികകൾ ചെന്ന് പറ്റിപ്പിടിക്കുന്ന പ്രതലങ്ങൾ, ഉദാഹരണത്തിന് വ്യക്തി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ഡോറിന്റെ നോബ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെയൊക്കെയുള്ള പ്രതലങ്ങളിൽ ഈ കണികകൾ പറ്റിപ്പിടിക്കും.

ിക്കുകയും അത് മറ്റൊരു വ്യക്തി തൊടുമ്പോഴോ ഉപയോഗിക്കുമ്പോഴോ ആ വ്യക്തിയിലേക്ക് ഈ വൈറസ് കയറിപ്പറ്റുകയോ ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു വ്യാപനം നടക്കുന്നത്. രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ രോഗാണു കടന്നുകൂടിയാൽ ഏകദേശം ഒരു 2 മുതൽ 3 ആഴ്ച കാലയളവിനകത്താണ് മറ്റേ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. ഇതാണ് അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. കൃത്യമായി പറഞ്ഞാൽ 12 മുതൽ 25 ദിവസം കഴിഞ്ഞാണ് ആ വ്യക്തിക്ക് രോഗലക്ഷണങ്ങൾ കണ്ടുവരുന്നത്. അപ്പൊ ഈ രോഗലക്ഷണങ്ങൾ സാധാരണ ഒരു വൈറൽ അസുഖത്തിന് വരുന്ന പോലെയുള്ള പനി, തലവേദന, ദേഹമാസകലമുള്ള വേദന, വളരെയധികം ക്ഷീണം അനുഭവപ്പെടുക, ഇതൊക്കെ മറ്റു വൈറൽ പനികളിലുള്ളതുപോലെ തന്നെ ഈ മംസ് വരുന്ന ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വ്യക്തിക്കോ ഉണ്ടാകാം. പക്ഷേ മറ്റു വൈറൽ പനികളിൽ നിന്ന് തിരിച്ചറിയുന്നത് ഉമിനീർ ഗ്രന്ഥിയിൽ വരുന്ന വീക്കം ആണ്. ചിലപ്പോൾ രണ്ടു വശത്തും ഈ വീക്കം കാണാം, അല്ലെങ്കിൽ ഒരു വശത്തായിട്ടായിരിക്കും കാണുന്നത്. നമ്മളൊരു പഠനത്തിൽ കണ്ടത് ഒരു 65% ആൾക്കാരിലും ഒരു വശത്തു മാത്രമേ വീക്കം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയുള്ളവർക്കാണ് 2 വശത്തുമായിട്ട് വീക്കം ഉണ്ടായിരുന്നത്. പക്ഷെ എല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ ചെവിക്ക് പിറകിലുള്ള ഒരു വീക്കം ഉണ്ടായിരുന്നു. മറ്റ് രോഗലക്ഷണങ്ങൾ കണ്ടത് പനി ഉണ്ടായിരുന്നു, പക്ഷെ അതോടൊപ്പം ചെവിയിലുള്ള ഒരു വേദന, പിന്നെ ആഹാരം ചവയ്ക്കാൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ളതാണ് സാധാരണഗതിയിലുള്ള രോഗലക്ഷണങ്ങൾ. ഇപ്പം മിക്ക കുട്ടികളിലും ഈ ഒരു അസുഖം ഒരു നേരിയ തോതിൽ വന്ന് പോകാറുണ്ട്. ഒരു 1-2 ആഴ്ചയ്ക്കകം പൂർണ്ണമായും കുട്ടിക്ക് രോഗലക്ഷണങ്ങൾ ഇല്ലാതെയാവും. പക്ഷെ അപൂർവമായിട്ട് മംസ് അഥവാ മുണ്ടുനീര് കാരണം നമുക്ക് ഗുരുതരാവസ്ഥകൾ വരാറുണ്ട്. വരാവുന്ന ഗുരുതരാവസ്ഥകൾ എന്ന് പറയുന്നത് ഒന്ന് മെനിഞ്ചൈറ്റിസ്, നമ്മുടെ ഈ തലച്ചോറിന്റെ ആവരണത്തിൽ വരുന്ന വീക്കം, അങ്ങനെ വരാം. പിന്നെ എൻസെഫലൈറ്റിസ് വരാം. എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ തലച്ചോറിന് വരുന്ന ഒരു വീക്കമാണ്. അതേപോലെ തന്നെ പാൻക്രിയറ്റൈറ്റിസ് വരാം, പാൻക്രിയാസിന്റെ വീക്കം. ഓർക്കൈറ്റിസ്, ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ വൃഷണങ്ങളുടെ വീക്കമാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ അപൂർവമായിട്ട് വരാം. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പിന്നീട് കേൾവി കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. ഈ ഒരു അസുഖം കൂടുതലും പേർക്കും നേരിയ തോതിൽ വന്നു പോകുന്നു എങ്കിലും അപൂർവമായിട്ട് ഇത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കൂടുതലും 5 മുതൽ 9 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ അസുഖം കണ്ടത്. ആ ഒരു പഠനത്തിൽ എനിക്ക് തോന്നുന്നു 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 25 മുതൽ 35 വയസ്സിനിടയിലുള്ള കുറച്ചു പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കൂടുതലും 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിലായിരിക്കും മിക്കപ്പോഴും ഈ അസുഖം കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞിനിത് വന്നാൽ മറ്റൊരു കുട്ടിയിലേക്ക് ഇത് പകരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു രോഗാണു മറ്റൊരാളിലേക്ക് പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ ചെവിയുടെ പിറകിൽ വരുന്ന ഒരു വീക്കം കണ്ടു തുടങ്ങി ഒരു 5 ദിവസം. ഈ സമയമാണ് ഏറ്റവും കൂടുതൽ പകർച്ചയുള്ള ഒരു സമയം. ഇങ്ങനെ ഒരു കുട്ടിക്ക് അസുഖം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കുട്ടിയെ കഴിവതും മറ്റു കുട്ടികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരെ സ്കൂളിലേക്ക് വിടാതിരിക്കുക. ചിലപ്പോ ഒരു സ്കൂളിലൊക്കെ ഒരു കുട്ടിക്ക് ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികളിലേക്ക് ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും കുട്ടിക്ക് പനിയുണ്ടോ, കവിളിന്റെ ഭാഗത്ത് വീക്കമുണ്ടോ എന്നൊക്കെ ദിവസവും ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ മാതാപിതാക്കളോട് അറിയിക്കുകയും അവരെ വീട്ടിൽ തന്നെ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും ഒക്കെ ആണെങ്കിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് കഴുകിയാൽ മതിയാവും. പിന്നെ ഈ ഒരു കണികകൾ പറ്റിപ്പിടിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങൾ, അവയൊക്കെ നമുക്ക് ബ്ലീച്ച് സൊല്യൂഷൻ വെച്ചിട്ട്, ഇപ്പൊ നമ്മുടെ വീടുകളിലുള്ള ഒരു ഡിസ്ഇൻഫെക്റ്റന്റ് സൊല്യൂഷന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്ത് എത്രത്തോളം സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്നാണ് പറയുന്നത്, ബ്ലീച്ച് എത്രയാണ് അതിന്റെ കോൺസെൻട്രേഷൻ നോക്കണം. ഇപ്പൊ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 20 ml ആ സൊല്യൂഷൻ മതിയാവും. അങ്ങനെ ഒരു ലായനി ഉണ്ടാക്കി വെച്ചാൽ ഈ പ്രതലങ്ങളൊക്കെ അതുപയോഗിച്ച് നമുക്ക് തുടയ്ക്കാം. പിന്നെ നമ്മൾ കൈകൾ ഇടയ്ക്കിടയ്ക്ക് സോപ്പിട്ട് കഴുകിപ്പിക്കണം. അതുവഴി തന്നെ ഈ രോഗാണു നശിച്ചു പോകും. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിച്ച് വസ്ത്രങ്ങളും ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക. അതുപോലെ ഈ പ്രതലങ്ങൾ ബ്ലീച്ച് സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിയില്ലെങ്കിൽ സാധാരണ ഹാൻഡ് റബ്ബ് ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് മംസം ഉണ്ടെങ്കിലും അത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് മുൻകരുതലുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനൊക്കെ പുറമേ ശരിക്കും നമുക്ക് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ്.

0: അപ്പം മംസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. ഇത് MMR വാക്സിൻ, അതായത് മംസിനോടൊപ്പം മീസൽസും റുബല്ലയും അങ്ങനെ മൂന്ന് അസുഖങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തി നൽകുന്ന ഒരു MMR വാക്സിൻ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ഒരു ദേശീയ പ്രതിരോധ കുത്തിവെപ്പിന്റെ പരിപാടിയിൽ പക്ഷേ നമുക്ക് ഈ MMR വാക്സിൻ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പരിപാടിയിലുള്ളത് MR വാക്സിൻ ആണ്. അതിൽ മീസിൽസും റുബല്ലയും വാക്സിൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മംസിനെതിരെയുള്ള കുത്തിവെപ്പ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി എടുക്കേണ്ടതാണ്. ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിന്റെ ഒരു റെക്കമെൻഡേഷൻ, അവർ നിർദ്ദേശിക്കുന്നത് 3 ഡോസ് MMR വാക്സിൻ എടുക്കണം എന്നാണ്. 9-ാം മാസത്തിലും പിന്നെ 15-ാം മാസത്തിലും പിന്നെ അതിന്റെ ഒരു ബൂസ്റ്റർ 5 വയസ്സിൽ എടുക്കണം എന്നാണ്. അപ്പൊ ഈ 3 ഡോസ് എടുത്താൽ വളരെ ഫലപ്രദമാണ്. പക്ഷേ നമ്മുടെ ഒരു സർക്കാർ പരിപാടിയിൽ ഈ വാക്സിൻ ഇല്ല എന്നുള്ളത് പരിഗണിച്ച് 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതാപിതാക്കൾക്ക് ഈ MMR വാക്സിൻ കൊടുക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. ഈ ഒരു വാക്സിൻ ഒരുപാട് വിലയുള്ള വാക്സിൻ അല്ല, ഒരു 100-150 രൂപ. അതിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ വാക്സിൻ കിട്ടും. അതുകൊണ്ട് ഈ വാക്സിൻ വാങ്ങി 15 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 1 ഡോസ് എങ്കിലും മാതാപിതാക്കൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം.
1: മുണ്ടിനീര്, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സിനിയ ടി നുജൂം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
2: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMM

0: മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് എംപി മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: ഗർഭാവസ്ഥ ബച്ചെ ദോ വർഷ പൂരേ ഹോനെ തക് പേലെ 1000 ദിന ഉസ്കെ പൂരെ ജീവൻ കി ദിശ തയ് കർത്തേ ഹൈ ക്യൂൻകി ആജ് കാ മാതൃ പോഷൺ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയേ ഹം സബ് മിൽകർ സങ്കൽപ് ലേ മാതൃ പോഷൺ കി ഡോർ ഉജ്ജ്വല ഭവിഷ്യ കി ഓർ.
1: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
4: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമിൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ

0: മൂന്ന് തവണ ലോക ചാമ്പ്യനായ അകാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീട നേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82-ാമത് സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 മണിക്കൂർ സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ കണക്കിലെടുത്ത് അമേരിക്കൻ പൌരന്മാർക്കായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആഗോള യാത്രാ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. മേഖലയിൽ UNന്റെയും ഇറാന്റെയും ഭാഗത്തു നിന്നുള്ള വർദ്ധിച്ചുവരുന്ന സൈനിക നടപടികൾക്കിടയിൽ സങ്കീർണമായ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം, സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന പ്രിയ ഗാനങ്ങൾ കേൾപ്പിക്കുന്ന പരിപാടി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജനിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കത്തുകളിലേക്ക് കടക്കാം. ആദ്യ കത്ത് എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഹരിപ്പാട് നിന്നും രാജൻ എഴുതുന്നു. ഞാൻ രക്തം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും വാണിജ്യറാമും പാടിയ മഞ്ഞിൽ ചേക്കേറും മകരപെൺപക്ഷി എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഗാനം രഞ്ജിനി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഗാനശില്പികൾ ആർ കെ ദാമോദരൻ, ജോൺസൺ. സ്നേഹാദരവോടെ രാജൻ.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി പിഎം സ്വനിധി. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് 7% പലിശ സബ്സിഡി നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആദ്യ വായ്പ വിജയകരമായി തിരിച്ചടച്ചാൽ 2ാം തവണ 20,000 രൂപ വരെ വായ്പ നേടാം. തുടർന്ന് 3ാം തവണ 50,000 രൂപ വരെ ഉയർന്ന വായ്പയും ലഭിക്കുന്നതാണ്.
1: രഞ്ജനിലെ അടുത്ത കത്ത് ആരുടേതാണെന്ന് നോക്കാം. കരുനാഗപ്പള്ളിയിലുള്ള കോഴിക്കോട് പെരുന്നെല്ലിക്കൽ മഠം ശങ്കരൻ തിരുമേനി എഴുതുന്നത്, റേഡിയോയുടെ സ്ഥിരം ശ്രോതാവായ തന്റെ സുഖമില്ലാതെ ഇരിക്കുന്ന അച്ഛനു വേണ്ടി ശങ്കരാഭരണം എന്ന ചിത്രത്തിലെ ശങ്കര എന്ന് തുടങ്ങുന്ന ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു. ശങ്കരാഭരണം എന്ന ചിത്രത്തിൽ വെട്ടൂരി ശങ്കരരാമമൂർത്തി എഴുതി, KV മഹാദേവൻ സംഗീതം നൽകി, SP ബാലസുബ്രഹ്മണ്യം പാടിയതാണ് ഈ ഗാനം. അദ്ദേഹത്തിനായി ഈ ഗാനം കേൾപ്പിക്കാം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്ത് വായിക്കാം. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ജനോപകാരപ്രദങ്ങളായ ഒട്ടേറെ പരിപാടികൾ ഒരുക്കിത്തരുന്ന ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ആകാശവാണി തിരിച്ചും നന്ദി അറിയിക്കുന്നു. ഞാൻ കിടങ്ങൂർ കോട്ടയത്ത് നിന്നും അക്കാമ ജോസഫ്. നിലയത്തിൻ്റെ എല്ലാ പരിപാടികളും തന്നെ കേൾക്കുന്ന ഒരു ശ്രോതാവാണ് ഞാൻ. ഇപ്പോൾ ഈ കത്ത് എഴുതുന്നത് ഒരു ഗാനത്തിന് വേണ്ടിയാണ്. 14/7/2026 എൻ്റെ അമ്മയുടെ ചരമദിനത്തിൻ്റെ ഓർമ്മയാണ്. നല്ല ഒരു റേഡിയോ ശ്രോതാവായിരുന്നു എൻ്റെ അമ്മ. റേഡിയോ സ്ഥിരമായി

കേൾക്കാനുള്ള പ്രോത്സാഹനം തന്നത് അമ്മയാണ്. ആ പ്രിയപ്പെട്ട അമ്മയുടെ ഓർമ്മയ്ക്കായി മാടമ്പി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? ഈ തീയതി കഴിഞ്ഞു വരുന്ന രഞ്ജിനിയിലാണെങ്കിലും മതി, ഇതേ മാസം തന്നെയാണല്ലോ. കേൾപ്പിച്ചു തരുമെന്ന പ്രതീക്ഷയോടെ സ്നേഹപൂർവ്വം അക്കമ്മ ജോസഫ്, കിടങ്ങൂർ. അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം കേൾപ്പിക്കുന്നു. മാടമ്പി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് ഈ ഗാനം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഈഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത് വന്നിരിക്കുന്നത് വയലാറിൽ നിന്നും രാധ. അഷ്ടപതി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ രചിച്ച്, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനത്തിനായി വയലാറിൽ നിന്നും രാധയ്ക്കായി.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
3: പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനി തുടരുന്നു. ആകാശവാണിയുടെ ഒരു കൊച്ചു ശ്രോതാവിന്റെ കത്താണ് അടുത്തത്. എന്റെ പേര് ആദിദേവ്. ഞാൻ ആലപ്പുഴ മണ്ണഞ്ചേരി തമ്പകച്ചുവട് ഗവൺമെന്റ് UP സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ബാലലോകം പരിപാടി കേൾക്കാറുണ്ട്. എനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട ഗാനം മണിച്ചേട്ടൻ പാടിയ മിന്നാ മിനുങ്ങേ എന്ന പാട്ടാണ്. ഈ പാട്ട് എന്റെ സ്കൂളിലെ ടീച്ചർമാർക്കും എന്റെ സഹപാഠികൾക്കും സമർപ്പിക്കുന്നു. ആദിദേവിനും കൂട്ടുകാർക്കും ടീച്ചർമാർക്കും വേണ്ടിയിട്ട് കബഡി കബഡി എന്ന ചിത്രത്തിൽ ബാബുരാജ് തൃപ്പൂണിത്തറ എഴുതി നാദിർഷ സംഗീതം നൽകി കലാഭവൻ മാണി പാടിയ ഗാനം കേൾപ്പിക്കാം.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആകാശവാണിയിലൂടെ രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനി, ഞാൻ ആവശ്യപ്പെടുന്ന ഈ ഗാനം തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഹൗസ് സർജൻസി ചെയ്യുന്ന എന്റെ മകൾ ഡോക്ടർ അർച്ചന ദാസിനും മറ്റ് സഹപ്രവർത്തകർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ചിത്രം വർഷങ്ങൾ പോയതറിയാതെ, ഗാനം ഇലപൊഴിയും ശിശിരത്തിൽ. ഗാനരചന കോട്ടയ്ക്കൽ കുഞ്ഞു മൊയ്തീൻകുട്ടി, സംഗീതം മോഹൻ സിത്താര, ആലാപനം യേശുദാസ്. കത്തയച്ചിരിക്കുന്നത് തിരുവത്ര ചാവക്കാട് നിന്നും ആചാര്യ.

0: കരിമ്പം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ. സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. പഠിപ്പിക്കുന്നത് പാർവതിപുരം എച്ച് പത്മനാഭായ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി.
1: പ്രിയപ്പെട്ട രഞ്ജിനിക്ക് നിന്റെ ആരാധികയാണ് ഞാൻ. നിന്നിൽ നിന്ന് എനിക്കൊരു ഗാനം കേൾക്കാം. കേൾപ്പിക്കുമല്ലോ ചിത്രം മിന്നാമിനിങ്ങിനും മിന്നുകെട്ട്. പാടിയത് MG ശ്രീകുമാർ, സ്വർണലത, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി. മഞ്ഞിൽ പൂത്ത സന്ധ്യ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാനായി ആഗ്രഹിക്കുന്നു മയ്യനാട് കൊല്ലത്തു നിന്നും മുംതാസ് ബീഗം.

രഞ്ജിനിയിലെ അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് മുരളീധരൻ കെ ബി, കിഴിയടുത്ത് ഹൗസ്, കുഴൂർ, ചാലക്കുടി. പ്രിയപ്പെട്ട രഞ്ജിനി, രഞ്ജിനി തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അത്. ഫോണിൻ പ്രോഗ്രാം വന്നപ്പോൾ രഞ്ജിനി നിർത്തി വീണ്ടും തുടങ്ങി. ഇപ്പോൾ എനിക്ക് വേണ്ട ഗാനം നാഗമടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിലേതാണ് ജയചന്ദ്രൻ പാടിയത്. മാൻമിഴിയാൾ മനം കവർന്നു എന്ന് തുടങ്ങുന്നത് ദേവദാസ് സംഗീതം നൽകി, ക്ഷമിക്കണം, ദേവദാസ് രചന നിർവഹിച്ച് എം കെ അർജുനൻ സംഗീതം നൽകി, പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇത്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: രഞ്ജിനി തുടരുന്നു. സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ കുറച്ചു നാൾ മുൻപാണ് രഞ്ജിനിയിലൂടെ ഒരു ഗാനം ആവശ്യപ്പെട്ടത്. ആ ഗാനം കേൾക്കാനും സാധിച്ചു. വളരെ സന്തോഷവും നന്ദിയുമുണ്ട്. ഈ കത്തിലൂടെ ഞാൻ ആവശ്യപ്പെടുന്ന ഗാനം ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു എന്നതാണ്. കേൾപ്പിക്കുമെന്ന വിശ്വാസത്തോടെ ഈ പരിപാടി കേൾക്കുന്ന എല്ലാ നല്ല ആളുകൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗോപാലകൃഷ്ണൻ, റാന്നി. ഉത്തരാ സ്വയംവരം എന്ന് തുടങ്ങുന്ന ഗാനം ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന ചിത്രത്തിലേതാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ് പാടിയത്.

സ്നേഹം നിറഞ്ഞ രഞ്ജിനിക്ക് ഞാൻ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ച ഒരു കത്ത് അയച്ചിരുന്നു. എനിക്ക് ശനിയും ഞായറും രഞ്ജിനി കേൾക്കാൻ പറ്റിയില്ല. വളരെ വിഷമമായി. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് എരുവയിൽ നിന്നും നളിനി ഗോപാലകൃഷ്ണനാണ്. എനിക്കൊരു പാട്ട് വേണം, വച്ചു തരുമല്ലോ? സിനിമയുടെ പേര് അറിയില്ല, യേശുദാസ് പാടിയതാണെന്നറിയാം. വാകപ്പൂ മരംചൂടും വാരിളം പൂങ്കുലയ്ക്കുള്ളിൽ എന്നാണ് തുടങ്ങുന്നത്. അടുത്ത രഞ്ജിനിയിൽ കൂടി എനിക്ക് ഈ പാട്ട് കേൾപ്പിച്ചു തരണം, എന്നെ നിരാശപ്പെടുത്തരുത് എന്ന് അപേക്ഷിക്കുന്നു. ഒരു നിരാശയും വേണ്ട, രഞ്ജിനിയിലൂടെ ഈ ഗാനം കേൾക്കാം. ഞാൻ അടുത്ത രഞ്ജിനിക്ക് വേണ്ടി കാത്തിരിക്കും, എന്നെ നിരാശപ്പെടുത്തുകയില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നളിനി ഗോപാലകൃഷ്ണൻ. അനുഭവം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല രചിച്ച് എ ടി ഉമർ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം നളിനി ഗോപാലകൃഷ്ണന് വേണ്ടി കേൾപ്പിക്കാം.

രഞ്ജനിയിലെ അടുത്ത കത്ത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ എഴുതിയതാണ്. ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജനിക്ക് എനിക്കൊരു ഗാനം വെച്ചു തരുമോ, സോപാനം എന്ന സിനിമയിലെ താരനോപുരം ചാർത്തി എന്ന് തുടങ്ങുന്നതാണ് ഗാനം. ഗാനം വെച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിലയത്തിലെ എല്ലാവർക്കും എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരൻ. ഈ ഗാനം സോപാനം എന്ന ചിത്രത്തിൽ യേശുദാസും മഞ്ജുവും പാടിയത്. കൈതപ്രത്തിന്റെ രചന എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, രഞ്ജനിയിലേക്ക് കത്തുകളയച്ച ഏവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇനിയും കത്തുകളയക്കുക. കത്തുകളയക്കേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇന്നത്തെ രഞ്ജിനിയുമായി ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ദീപ്തി പി എസ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ ജൂലൈ 24 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ബിജു തിരുമലയുടെ രചനയ്ക്ക് രവീന്ദ്രൻ സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം കേൾക്കൂ. ചിത്രം തേനും വയമ്പും.

0: fats in olive oil can also help you lower your total cholesterol. Eating more monounsaturated fat increases your HDL levels and lowers your LDL levels. I am sure you can prevent and fight dementia, or advise those in need of the many natural foods which can save people from brain degeneration. You've been listening to Spice, the Voice of Hope, a program produced and sponsored by Adventist Media Center. You can call or message us on 0951522709. I repeat, 0951522709, or write to us at feedbackamc1@gmail.com. That's feedbackamc1@gmail.com. Look after yourself, my dear friends. As they say, health is wealth. This is Chetan, your RJ, saying a sweet little bye.
1: ഇതുവരെ കേട്ടത് സ്പോൺസർഡ് പരിപാടി സ്പൈസ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
2: സന്ദർശിക്കൂ www.irctctourism.com.
4: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൗജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൗജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗിഫ്റ്റ് വന്നിട്ടുണ്ട്.
2: ആഹാ, ലെജൻഡിന്റെ ബാറ്റ്.
3: ഇതുകൊണ്ട് ഞാൻ കളിക്കും.
2: അരെ, ഫ്യൂച്ചർ ബാറ്റിംഗ് ലെജൻഡ് ഞാനാണ്.
1: ഇതിൽ ആരുടെ പേരാണോ ഉള്ളത്, ബാറ്റ് അയാൾക്കാണ്. കണ്ടില്ലേ, ഇതിൽ എന്റെ പേരില്ലായിരുന്നെങ്കിൽ ബുദ്ധിമുട്ടായനെ. അതുകൊണ്ടാണ് RBI പറയുന്നത് ബാങ്ക് അക്കൗണ്ടിനും ബാങ്ക് ലോക്കറിനും നോമിനിയുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന്. അങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം നിങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾക്ക് തന്നെ ലഭിക്കും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂലൈ 20, അതായത് നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതി രാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, 9495565321, 9495569321. മറക്കാതെ വിളിക്കുക നാളെ രാവിലെ 11:00.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പ്രീമിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
3: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
2: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
3: ബുക്കിംഗിന് വിളിക്കൂ 8287 93 2082.
2: സന്ദർശിക്കൂ www.irctctourism.com.

0: ആകാശവാണി, സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി
2: ഹരിതവാണി.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9-ാം ഭാഗം. രചന സി റഹീം. പാതിര കൂക്ക്.
1: രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളെയാണ് പൊതുവെ പാതിരാക്കിളി എന്ന് വിളിക്കുന്നത്. രാത്രികളെ സംഗീതസാന്ദ്രമാക്കുന്ന പക്ഷികളാണിവ. നിലാവുള്ള സുന്ദര രാത്രികളെ കൂടുതൽ ആകർഷകമാക്കാൻ രാക്കിളികളുടെ പാട്ട് സഹായിക്കുന്നു. കവികളെയും കലാകാരന്മാരെയും രാക്കിളികളുടെ പാട്ട് പ്രചോദിപ്പിക്കാറുണ്ട്. രാക്കിളികളെക്കുറിച്ച് എത്രയെത്ര കവികൾ പാടിയിരിക്കുന്നു.

0: എല്ലാ രാക്കിളികളുടെയും ശബ്ദം സുന്ദരമാണെന്ന് പറയാനാകില്ല. രാത്രിയുടെ കനത്ത ഇരുട്ടിനെ കൂടുതൽ ഭയാനകമാക്കുന്നതാണ് കാലൻ കോഴിയുടെ കരച്ചിൽ. കുറ്റാകുറ്റിരുട്ടുള്ള രാത്രിയിൽ കാവിനുള്ളിൽ നിന്ന് കാലൻ കോഴിയുടെ കരച്ചിൽ കേട്ടാൽ ആരും ഭയപ്പെട്ടു പോകും. അതുപോലെയാണ് ഇടതടവില്ലാതെ പിപ്പിയാ പിപ്പിയാ എന്നുച്ചത്തിൽ കരയുന്ന പേക്കുയിലിൻ്റെ ശബ്ദവും. ഉറക്കമില്ലാത്ത രാത്രികളെ അത് കൂടുതൽ അസ്വസ്ഥമാക്കും. കുയിൽ വർഗക്കാരും മൂങ്ങകളും എരണ്ടകളും കൊക്കു വർഗക്കാരുമെല്ലാം രാത്രികളെ ശബ്ദാനമാക്കുന്ന പക്ഷികളാണ്. രാത്രിയിൽ ഇര തേടുന്ന പക്ഷികളുടെ കൂട്ടത്തിൽപ്പെട്ടൊരു പക്ഷിയാണ് പാതിരാക്കൊക്ക്.
1: പാതിരാക്കൊക്കുകൾക്ക് പകലുണ്ണാൻ എന്നുകൂടി പേരുണ്ട്. പകൽ നേരത്ത് ഇര തേടാതെ ഏതെങ്കിലും കാവിലോ മരത്തിലോ ഇരുന്ന് വിശ്രമിക്കുന്നതിനാലാണ് ഇങ്ങനെയൊരു പേര് വീഴാൻ കാരണം. പകലുണ്ണാത്ത പക്ഷി എന്നാണ് ഇതിനർത്ഥം. എന്തായാലും ഈ പക്ഷിയുടെ സ്വഭാവം ശ്രദ്ധിച്ചിട്ടാണ് ഇവയ്ക്ക് പേരിട്ടതെന്ന് വ്യക്തമാണ്. നമ്മുടെ പൂർവികർ നമ്മോടൊത്ത് ജീവിക്കുന്ന ജീവികളെക്കുറിച്ച് നല്ലതുപോലെ ബോധവാന്മാരായിരുന്നു. ഭക്ഷണത്തിനും മരുന്നിനും ഇത്തരം അറിവുകൾ ആവശ്യവുമായിരുന്നു. അതിജീവനത്തിന് പലപ്പോഴും കാട്ടുമൃഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായും വരും. അപ്പോഴവയുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്.
0: പാതിരാക്കൊക്കുകളെ ജലാശയങ്ങളോട് ചേർന്നുള്ള കുറ്റിക്കാടുകളിലും പാടങ്ങളുടെ സമീപത്തുള്ള കാവുകളിലും വളരെ സാധാരണമായി കാണാനാകും. നനഞ്ഞ പാടവരമ്പുകളിലൂടെ

നടക്കുമ്പോൾ ഷ്വാക്ക് വാർക്ക് ഷ്വാക്ക് വാർക്ക് എന്നിങ്ങനെയുള്ള പരുക്കൻ ശബ്ദം അടുത്തുള്ള മരക്കൊമ്പിൽ നിന്ന് കേൾക്കുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, പാതിരാക്കൊക്ക് അവിടെ ഉണ്ടെന്ന്. പൂവൻ കോഴി കൊക്കരിക്കുമ്പോഴും പശുക്കളും ആടുകളുമൊക്കെ കരയുമ്പോഴും ഏതു പട്ടണ നടുവിലാണെങ്കിലും നമ്മൾ ഗ്രാമീണതയുടെ അനുഭൂതിയിലായി പോകും. പാതിരാക്കൊക്കുകളെയും വെള്ളക്കൊക്കുകളെയും എല്ലാം കാണുമ്പോഴും അവയുടെ ശബ്ദം കേൾക്കുമ്പോഴും ഗ്രാമ്യമായൊരു ആനന്ദം ആർക്കാണ് ഉണ്ടാകാതിരിക്കുക?

0: ഒറ്റ നോട്ടത്തിൽ പാതിരാക്കൊക്കിനെ കണ്ടാൽ ചാരനിറവും വെള്ളനിറവും ഉള്ളൊരു പക്ഷിയാണെന്ന് തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ പല നിറങ്ങളാൽ അലങ്കരിക്കപ്പെട്ടൊരു പക്ഷിയാണെന്ന് മനസ്സിലാകും. ഇവയുടെ തലയും പുറവും നല്ല പച്ച ചായയുള്ള കറുപ്പാണ്. കഴുത്ത്, താടി, തൊണ്ട എന്നിവ നല്ല വെളുപ്പാണ്. ചിറകുകൾ ചാരനിറമായിരിക്കും. കണ്ണുകൾ മാണിക്കക്കല്ല് പോലെ ചുവന്നു തിളങ്ങും. കൂടൊരുക്കുന്ന കാലത്ത് ഇളം പച്ചയായ കാലുകൾ മഞ്ഞയോ ഇളം ചുവപ്പോ ആയി മാറും. ഈ സമയത്ത് പക്ഷികൾ കൂടുതൽ നിറമുള്ളതായി മാറും. മിക്ക സമയത്തും തലയിൽ അമർന്നു കിടക്കുന്ന ശിഖയിൽ വെളുത്ത നാടത്തൂവലുകൾ കിളിർത്തുവരും. ഇംഗ്ലീഷിൽ നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ പേര്. ശാസ്ത്രനാമം നിക്റ്റികോറാക്സ് എന്നാണ്.
1: പക്ഷികളില്ലാത്ത ലോകത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല.
2: പക്ഷി നിരീക്ഷകനും ഗ്രന്ഥകാരനും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുമായ അൻവർ സാദിഖ് പി.
1: ഭക്ഷ്യ ശൃംഖല നിലനിർത്തുന്നതിൽ പക്ഷികൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പക്ഷങ്ങൾ അഥവാ ചിറകുകൾ ഉള്ളതിനാലാണ് ഇവയെ പക്ഷികൾ എന്ന് വിളിക്കുന്നത്. ഉരഗങ്ങൾ പരിണാമ ചക്രഗതിയിൽപ്പെട്ട് ആകാശ സഞ്ചാരികളായ പക്ഷികളായെന്നാണ് വിശ്വാസം. കൈകൾ തൂവലുകളായും വായ കൊക്കായും മാറി. പല്ലുകൾ കാലക്രമേണ ഇല്ലാതായി. ഏകദേശം 9,900 വർഗം പക്ഷികൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. സിക്കോണി ഐഡെ കുടുംബത്തിൽപ്പെട്ട ജലപക്ഷികളാണ് കൊക്കുകൾ. മിക്കവാറും എല്ലാ കൊക്കുകൾക്കും നീണ്ട കാലും വലിയ കൊക്കുകളുമാണുള്ളത്. വെള്ളത്തിനോട് ചേർന്നാണ് ഇവയുടെ വാസം. വെള്ളരിക്കൊക്ക്, അരിവാൾ കൊക്ക്, കുളക്കൊക്കുകൾ, മുണ്ടികൾ തുടങ്ങിയ ഇനങ്ങൾ കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. സാഹിത്യത്തിലും സംഗീതത്തിലും കലയിലുമൊക്കെ കൊക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിന്നമുണ്ടി, ചെറുമുണ്ടൻ മുണ്ടി, പെരുമുണ്ടി, കാലുമുണ്ടി തുടങ്ങിയവ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന കൊക്കുകളാണ്. നമ്മുടെ പാരമ്പര്യ പക്ഷി പ്രദർശന ചിത്രത്തിൽ കാണുന്ന കന്നുകാലികളുടെ പുറത്തിരിക്കുന്ന കൊക്ക് കാലുമുണ്ടി കൊക്കാണ്. കാറ്റിൽ എഗ്രറ്റ് എന്നാണ് ഇവയുടെ ഇംഗ്ലീഷ് നാമം. പക്ഷികളും മനുഷ്യനും തമ്മിൽ ചരിത്രാതീത കാലം മുതൽ ബന്ധമുണ്ട്. പക്ഷികളുടെ കുടിയേറ്റം, അവയുടെ ആവാസ വ്യവസ്ഥ, അവയുടെ വൈവിധ്യങ്ങൾ, കാലാവസ്ഥയിലും പ്രകൃതി സന്തുലിതാവസ്ഥയിലും നിലനിർത്തുന്നതിനുള്ള പങ്ക്, അവയുടെ പ്രണയാർദ്രത ഉണർത്തുന്ന ശബ്ദങ്ങൾ, ഈണത്തിന്റെ വൈവിധ്യം, ഇതെല്ലാം മനുഷ്യനെ ആകർഷിക്കുന്നു. അരിവാൾ കൊക്കുകൾ കേരളത്തിൽ ദേശാടന പക്ഷികളായി എത്താറുണ്ട്. വയലേലകളിലും കണ്ടൽക്കാടുകളിലും തണ്ണീർത്തടങ്ങളിലും ചതുപ്പ് നിലങ്ങളിലുമൊക്കെ പൊതുവെ കാണപ്പെടുന്ന ഒരു കൂട്ടം പക്ഷികളാണ് പാതിരക്കൊക്കുകൾ. അനിമാലിയ വർഗത്തിൽപ്പെട്ട ഇവയെ പകലുണ്ണാനെന്നും വിളിച്ചു വരുന്നു. നമ്മൾ പൊതുവെ കണ്ടുവരുന്ന കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി വലുതും തടിച്ചതുമാണ് പാതിരക്കൊക്ക്. ശരീരത്തിന്റെ 60% വെള്ളനിറത്തിലാണ്. കറുത്ത കൊക്കുള്ള ഇവയുടെ കണ്ണുകൾ ചുവന്നതും ആകർഷണീയത നിറഞ്ഞതുമാണ്. തൂവലുകൾ ചാരവും വെള്ളയും കലർന്ന നിറമാണ്. തലയും ശരീരത്തിന്റെ മുകൾഭാവവും പച്ച കലർന്ന കറുപ്പ് നിറമാണ്. തലയുടെ പുറകിലായി കൊടുമുടി ആകൃതിയിൽ ഒരു ശിഖയുണ്ട്. സാധാരണ പക്ഷികൾ അതിരാവിലെ ഇര തേടാനിറങ്ങുമ്പോൾ പാതിരാക്കൊക്ക് ഭക്ഷണം ശേഖരിക്കുന്നത് രാത്രി സമയത്താണ്. പകൽ സമയങ്ങളിൽ ഇവ കൂട്ടത്തോടെ വിശ്രമിക്കുകയാണ് പതിവ്. ബ്ലാക്ക് ക്രൗണ്ട് നൈറ്റ് ഹെറോൺ എന്നാണ് ഇവയുടെ ഇംഗ്ലീഷിലെ പേര്. പാതിരാക്കൊക്ക് സൗമ്യതയുടെ പര്യായമാണ്. ശാന്തശീലമുള്ള പാതിരാക്കൊക്ക് കാണാൻ ഭംഗിയുള്ളതും ആകർഷണീയത വിളിച്ചോതുന്നവയുമാണ്. മനുഷ്യനുമായി അത്ര പെട്ടെന്ന് ഇടപഴകാത്ത കൊക്കുകൾ എന്നാൽ ഉപദ്രവകാരികളല്ല. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്കും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും പരിസ്ഥിതി സംരക്ഷണത്തിനും കൊക്കുകൾ ചെലുത്തുന്ന കാലികമായ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല.
3: പാതിരാക്കൊക്കുകളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകത, മനുഷ്യൻ ഉറങ്ങുകയും പാതിരാക്കൊക്ക് ഉണർന്നിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ സാധാരണ മനുഷ്യന്റെ കണ്ണിൽ പെടാത്ത ഒരു സമയത്താണ് പാതിരാക്കൊക്കുകൾ ഈര തേടി ഇറങ്ങുന്നത്. പ്രത്യേകിച്ച് ഇതിനെ കണ്ടാൽ വളരെ സൗമ്യം

0: മായ ചെറിയൊരു പക്ഷിയാണ് പാതിരാക്കൊക്കുകൾ. അവയുടെ രൂപവും ആകൃതിയും ഭംഗിയുമെല്ലാം മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലാണ്. അവയുടെ ചുവന്ന കണ്ണുകൾ മാത്രമാണ് അല്പമെങ്കിലും ഭയാനകത തോന്നുന്നത്. ആ കണ്ണുകൾ ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അവ വളരെയധികം ശാന്തവും സൗമ്യശീലരുമാണ് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ. കൊക്കുകൾ പലവിധം ഉള്ളതുകൊണ്ട് പാതിരാക്കൊക്കുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടത്. ഈ ചുവന്ന കണ്ണുകൾ ഉള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. തിരിച്ചറിയാൻ വളരെ എളുപ്പമുള്ളതാണ് ഈ ചുവന്ന കണ്ണുകൾ. അതോടൊപ്പം തന്നെ ഇതിന്റെ കാലുകളും പ്രജനന കാലത്ത് ഇതിന്റെ കാലിന്റെ നിറം വ്യത്യാസപ്പെടുന്നു. അങ്ങനെയും ഇതിനെ തിരിച്ചറിയാം. ഒരു ബൈനോക്കുലറിന്റെ സഹായത്തോടു കൂടി പാതിരാക്കൊക്കിനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത പൂർണ്ണമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പാടത്തും ചതുപ്പിലും ഇരതേടി നടക്കുന്ന പാതിരാക്കൊക്കുകൾ മണ്ണിനെ നീരൊഴുക്കുള്ളതാക്കുന്നതിലും വളസമ്പുഷ്ടമാക്കുന്നതിലും വലിയ സഹായം ചെയ്യുന്നു. ഇവയുടെ കാഷ്ടം സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന പോഷകങ്ങളാൽ സമൃദ്ധമാണ്. നീർപക്ഷികൾ കൂടൊരുക്കുന്ന ഇടങ്ങൾ കർഷകർ പുണ്യമായി കരുതിയിരുന്നു. ഇതിൻ്റെ പിന്നിലെ രഹസ്യം, യാതൊരു ചിലവുമില്ലാതെ നല്ല ജൈവവളം അവ കൃഷിക്ക് നൽകുന്നുവെന്നതുകൊണ്ടുകൂടിയാണ്. പകൽ നേരം ഏതെങ്കിലും മരത്തിലിരുന്ന് വിശ്രമിച്ച ശേഷം വൈകിട്ടത്തെ പോക്കുവെയിൽ കൊള്ളാനായി ഇവ ചില്ലയുടെ അറ്റത്ത് വന്നിരിക്കുന്ന പതിവുണ്ട്. ഈ നേരത്ത് ഇവയെ നമുക്ക് നന്നായി കാണാൻ കഴിയും. കുളക്കൊക്കിനേക്കാൾ അല്പം കൂടി തടിച്ചതും വലിപ്പമുള്ളവയുമാണ് പാതിരാക്കൊക്കുകൾ. പകൽ നേരം കുറ്റിക്കാട്ടിലും ഇലപ്പടർപ്പുള്ള മരങ്ങളിലും ഇരുന്നുറങ്ങുന്ന ഇവ വലിയ തോതിൽ വേട്ടയാടപ്പെടാറുണ്ട്.
2: ജലജീവികളാണ് ഇവയുടെ ആഹാരം. ഫെബ്രുവരി മാസം മുതൽ ഇവ കൂടൊരുക്കൽ തുടങ്ങും. മറ്റു നീർപക്ഷികൾക്കൊപ്പം കൂട്ടമായും ഇവ കൂടൊരുക്കാറുണ്ട്. കേരളത്തിൽ ഇടവപ്പാതി മഴക്കാലത്ത് ധാരാളം നീർപക്ഷികളുടെ കൂടൊരുക്കൽ കേന്ദ്രങ്ങൾ രൂപപ്പെടാറുണ്ട്. റോഡരികിലെ മരങ്ങളിലും വിവിധ ജാതി നീർപക്ഷികളുടെ കൂടുകൾക്കൊപ്പം പാതിരാക്കൊക്കിന്റെ കൂടുകളും കാണാം. 4-5 മാസങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള പക്ഷിസങ്കേതങ്ങൾ കാണുകയുള്ളൂ. പക്ഷികൾ കൂടൊരുക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതും അവയുടെ സ്വാഭാവികമായ ആവാസ കേന്ദ്രങ്ങളുടെ നാശവും കാരണം പക്ഷികൾക്ക് കൂടൊരുക്കാനുള്ള അവസരമില്ലാത്ത നിലയാണുള്ളത്.
1: നമ്മുടെ ഭൂപ്രകൃതി ഈ അടുത്ത കാലത്തായി വളരെ മാറിപ്പോയി. വികസനത്തിന്റെ പേരിലാണ് പ്രകൃതിയുടെ സന്തുലനം വലിയ തോതിൽ നശിപ്പിക്കുന്നത്. പുഞ്ചകളും പാടങ്ങളും കണ്ടങ്ങളും ഏതാണ്ട് ഇല്ലാതായി വരികയാണ്. കുന്നുകളും കുറ്റിക്കാടുകളും ഇല്ലാതാകുന്നു. കൂറ്റൻ മരങ്ങൾ തണൽ വിരിച്ചു നിന്ന നാട്ടുകവലകളും കാവുകളും വലിയ തോതിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പാതിരാക്കൊക്കുകൾ ഉൾപ്പെടെയുള്ള പക്ഷിവർഗങ്ങളെയും ചെറുജീവികളെയും വംശനാശത്തിലേക്ക് നയിക്കുകയാണ്.
2: പ്രകൃതിയുടെ സന്തുലനം കാത്തുസൂക്ഷിക്കുന്നതിൽ പക്ഷികൾ വലിയ സഹായമാണ് ചെയ്യുന്നത്. പക്ഷികളില്ലെങ്കിൽ ഈ പ്രകൃതി ഇതുപോലെ നിലനിൽക്കുകയില്ല. മനുഷ്യരുടെ നിലനിൽപ്പിന് പ്രകൃതി ഇതേപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ഇക്കാര്യത്തിൽ പാതിരാക്കൊക്കുകൾക്കും വലിയ ഉത്തരവാദിത്തമാണ് ചെയ്യാനുള്ളതെന്ന കാര്യം നമുക്ക് വിസ്മരിക്കാതിരിക്കാം.

0: കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 9 ഭാഗം സമാപിക്കുന്നു. രചന സി റഹി, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ലിജി അനിൽ, സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം, അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സംഗീത സരണി, കർണാടക സംഗീത പാഠം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് പാർവതീപുരം എച്ച് പത്മനാഭ അയ്യർ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
2: ആകാശവാണി, സമയം 3:00. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ കൈതപ്രം രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം.

കൈലാസ് മേനോന്റെ സംഗീതത്തിൽ ഹരിശങ്കറും നിത്യാമാമനും പാടിയ ഗാനമാണ് അടുത്തത്. എടക്കാട് ബറ്റാലിയൻ 06 എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ഹരിനാരായണൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. മേഘമൽഹാർ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് ONV കുറുപ്പ്, സംഗീതം നൽകിയത് രമേഷ് നാരായണൻ.

ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 കർക്കിടകം 3, ശകവർഷം 1948 ആഷാഢം 28, 2026 ജൂലൈ മാസം 19 ഞായറാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നലെ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിരിക്കുന്ന സുഗന്ധവ്യഞ്ജനം ഇതാണ്. ഉത്തരം മഞ്ഞൾ. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏഷ്യയിൽ ആദ്യം വൈദ്യുതി എത്തിയ നഗരം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ 5:55 രാത്രി 8 മണിക്ക് തൊട്ടു മുമ്പ്.
1: സ്പൈസ് പൺപലൈ 101.4 തമിഴ് മാലൈ.
2: ജൂലൈ മാസം 22-ാം നാൾ ഇന്ത്യാവിൻ ദേശീയ കൊടി ദിനം. ഇന്ത്യാവിൽ ഒவ்வொரு ആണ്ടും ജൂലൈ മാസം 22-ാം നാൾ അന്ന് ഇന്ത്യാവിൻ ദേശീയ കൊടി ദിനം കൊണ്ടാടപ്പെടുന്നു. 1947-ാം ആണ്ട് ജൂലൈ 22-ാം തീയതി നടന്ന ഇന്ത്യ അരസിയലമപ്പ് നിർണയ സഭയൻ കൂട്ടത്തിൽ തർപ്പോതയ മൂവർണ കൊടി അധികാരപൂർവമായ ഇന്ത്യാവിൻ ദേശീയ കൊടിയായി ഏറ്റക്കൊള്ളപ്പെട്ടത്. ഇന്ത്യാവിൻ ദേശീയ കൊടിയെ സ്വതന്ത്ര പോരാട്ട വീരരാണ് പിംഗലി വെങ്കയ്യ വടിവമത്ത. കൊടിയൻ മയത്തിലുള്ള അശോക ചക്രം ധർമ്മത്തെയും നിലയാണ മുന്നേറ്റത്തെയും കുറിക്കുന്നത്. ദേശീയ കൊടിയൻ വരലാറ് മറ്റും മുഖ്യത്വത്തെ നിലവുകൂറും വകയിൽ ഒவ்வொரு ആണ്ടും ജൂലൈ മാസം 22-ാം നാൾ ദേശീയ കൊടി ദിനമായ കൊണ്ടാടപ്പെടുന്നു. ജൂലൈ മാസം 22-ാം നാൾ ദേശീയ കൊടി ദിനം. കൂടുതൽ തകവലുകളെ ഇന്നയ തമിഴ് മാലി നികഴ്ചിയിൽ പകർന്നുള്ള വരികാർ ആശ്രിയെ തിരുമതി ആൻസി അവർ.
3: അനേവർക്കും ഇനിയ മാലൈ വണക്കം. ജൂലൈ 22 ഇന്ത്യാവിൻ ദേശീയ കൊടി ദിനം. ഇന്ത്യാവിൽ ഒவ்வொரு ആണ്ടും ജൂലൈ 22-ാം അന്ന് ദേശീയ കൊടി ദിനം കൊണ്ടാടപ്പെടുന്നു. ഒவ்வொரு നാട്ടിൽക്കും ഒவ்வொரு അടയാളങ്ങൾ ഉണ്ട്. നം നാട്ടിനുടേ അടയാളമാണ് ദേശീയ കൊടിയെ പറ്റി ഇന്ന് മാലപ്പൊഴുതിൽ പാർക്കലാം. നമ്മുടെ ദേശീയ കൊടിയൻ നിറം കാവി നിറം, വെള്ളൈ നിറം, പച്ച നിറം എന്ന മൂന്ന് വണ്ണങ്ങൾ ഉള്ളന. ആതലാൽ നമ്മുടെ ദേശീയ കൊടിയെ മൂവർണ കൊടി എന്ന് അഴക്കപ്പെടുന്നു. നം നാട്ടിൻ വിടുതലക്കാക പോരാടിയ പൽവേറെ ത്യാഗികൾ, വിടുതല പോരാട്ട വീരകൾ ചെയ്ത അർപ്പണിപ്പിൻ അടയാളമാക പോറ്റപ്പെടും ഇന്ത്യ ദേശീയ കൊടിയിൽ ഇടംപെറ്റുള്ള മൂവർണത്തിക്കും ഒരു തത്വമുണ്ട്. നമ്മുടെ ദേശീയ കൊടിയിൽ മുതലാവതാക ഇരിക്കും വർണ്ണം കാവി നിറം. ഇന്ന കാവി നിറം ത്യാഗം മറ്റും ധൈര്യത്തെ ഉണർത്തുകിറു. വെണ്മൈ നിറം അമേതി ഉണ്മൈ മറ്റും തൂയ്മയെ കുറിക്കുന്നത്. പച്ച നിറം സെഴുമയെയും വളത്തെയും ഉണർത്തുകിറു. ദേശീയ കൊടിയൻ നീളം അകലം മൂന്നിർക്ക് 2 എന്ന വിഹിതത്തിൽ താൻ ഇരിക്ക വേണ്ടു. നമ്മുടെ ദേശീയ കൊടിയൻ നടുവിൽ ഒരു അശോക ചക്രം ഇരിക്കുന്നു. ഇന്ന അശോക ചക്രം നടുവിൽ 24 ആരങ്ങൾ ഉള്ളന. ഇന്ന 24 ആരങ്ങളെ കൊണ്ട അശോക ചക്രം കടൽ മറ്റും മേഘത്തെ നിറത്തെ കുരിക്കും വകയിലും കുരിപ്പാക ധർമ്മം കാക്കപ്പെട വേണ്ടും എന്റെ നിലപാട്ടിലും അമേന്നുള്ളത്. നമ്മുടെ ദേശീയ കൊടിയിൽ ഒவ்வொரு വണ്ണങ്ങൾക്കും ഒவ்வொரு തത്വം ഇരിക്കുന്നത്. ഇതേപോലെ നമ്മുടെ അശോക ചക്രം എതിനെ ഉണർത്തുകിറത് എന്നാൽ അറവഴിയെയും അമേതിയെയും മുന്നേറ്റത്തെയും ഇടയുറാത ഉഴപ്പെയും ഉണർത്തുകിറത്. ഇന്ത്യ ദേശീയ കൊടിയുടെ മയത്തിൽ ഉള്ള അശോക ചക്രം മനുഷ്യ നാഗരികത്തിന്റെ വളർച്ചയ്ക്കും ഒരു നബർ കടപിടിക്ക വേണ്ടിയ 24 നർപ്പൺപുകൾക്കും അടയാളമാക വിളങ്ങുകിറു. മുഖ്യമാണ് 24 ആരങ്ങളിൽ അർത്ഥങ്ങൾ എന്നെ എന്ന് പാർപ്പോം. അൻപ് അൻപ് അനത്ത് ഉയർകളിടത്തും അൻപ് സെലുത്തുതൽ. 2 ധൈര്യം ഭയത്തെ വെൻ്റ് സേലാറ്റും തുണിച്ചൽ. 3 പൊറുമൈ കഠിനമായ സൂഴ്നിലയിലും അമേതിയെ കാത്തൽ. 4 അമേതി സമൂഹത്തിലും മനതിലും അമേതിയെ നിലനാട്ടുതൽ. 5 കരുണൈ പിറ തുൻപം കണ്ട് ഇറങ്ങുതൽ. 6 നന്നമ്പിക്കൈ എൻ നിലയിലും നേർമയാണ് എണ്ണങ്ങളെ വളർത്തൽ. 7 നമ്പകത്തന്മൈ പിറ നമ്മും വഴിയാക നേർമയാണ് ഗുണത്തെ കൊണ്ടിരുത്തൽ. 8 മെന്മൈ പിറരിടം കനിവാകവും മെന്മയാകവും പഴകുതൽ. 9 സ്വയകട്ടുപ്പാട് പുലൻകളെ

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 4 മണി കഴിഞ്ഞ് 51:57. ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നഗരവധു എന്ന ചിത്രത്തിലെ ഗാനം. പാടിയത് ചിത്രയും സംഘവും.

கிட்டத்தட்ட கிட்டத்தட்ட

0: പ്രിയപ്പെട്ട നാട്ടുകാരെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത്. പണം സ്വീകരിക്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യേണ്ട, പിൻ നൽകുകയും വേണ്ട.
1: RBI പറയുന്നു, ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോഴും പിൻ നൽകുമ്പോഴും അല്പം ശ്രദ്ധിക്കൂ.
2: PM JAY അബ് ഗരീബോ കേ ജായ് ബൻ ഗയി ഹൈ.
3: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1455.

മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ തുടരുന്നു. ഇനി ഭദ്ര എന്ന ചിത്രത്തിൽ സന്തോഷ് കേശവും രഞ്ജിനി ജോസും പാടിയത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നളചരിതം നാലാം ദിവസം എന്ന ചിത്രത്തിൽ യേശുദാസും സംഘവും പാടിയ ഗാനം.

ഇനി ദോസ്ത് എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് യേശുദാസും സുജാതയും ചേർന്നാണ്.

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 5:05 മുതൽ ഇസേ തെൻട്രൽ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയാണ്. ശ്രോതാക്കൾക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ആവശ്യപ്പെടാം. നമ്പർ ഇതാണ്: 8281200075. നമ്പർ ഒരിക്കൽ കൂടി: 8281200075. ഇസേ തെൻട്രൽ ഇന്ന് 5:05.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ആധ്യാത്മ രാമായണ പാരായണം കേൾക്കാം. പാരായണം ചെയ്യുന്നത് അംബിക ഷിബു.

0: ദിവസം ദശരഥൻ തനിക്കു വരും വണ്ണം.
1: നിങ്ങൾ കേട്ടത് ആധ്യാത്മരാമായണ പാരായണം. പാരായണം ചെയ്തത് അംബിക ഷിബു.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇസൈ തണ്ടൽ. ഇന്നത്തെ ഇസൈ തണ്ടലിലെ ആദ്യ ഗാനം ആവശ്യപ്പെട്ടത് പി വി മുഹമ്മദ്, വടക്കേ വാവനൂർ. ചിത്രം ജെമിനി, പാടിയത് അനുരാധ ശ്രീറാം.

0: Uopore.
1: പ്രിയപ്പെട്ട ദേവികുളം സ്പൈസ് എഫമിന് നല്ലൊരു ശുഭസായാഹ്നം ആദ്യം നേരുന്നു. ഞങ്ങളുടെ പ്രിയ റേഡിയോ സുഹൃത്തായ മലപ്പുറത്തുള്ള നഫീസ കുഞ്ഞാപ്പ പന്താവൂരിൻ്റെ 38th വിവാഹ വാർഷികമായിരുന്നു കഴിഞ്ഞ ദിവസം. രണ്ടുപേർക്കും എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് നല്ലൊരു ഗാനമായ അലപ്പായുധേ എന്ന ചിത്രത്തിലെ സ്നേഹിതിനെ സ്നേഹിതിനെ എന്ന ഗാനം വിവാഹ സമ്മാനമായി രണ്ടുപേർക്കും കൂടി കേൾപ്പിക്കണേ. വിനയപൂർവം ജയങ്കർ സരിത ശ്രീനന്ദ, ഫോർട്ട് കൊച്ചി. ഈ ഗാനം പാടിയത് സാധന സർഗവും ശ്രീനിവാസും ചേർന്നാണ്.

പ്രിയമാന തെന്റലേ, മൂന്നാം പിറ എൻ്റെ സിനിമാവിലെ യേശുദാസ് പാടിന കണ്ണേ കലയുമാനെ കന്നിമയിലെന്ന കണ്ടേൻ ഉണ്ണേ നാനെ എൻ്റെ പാടൽ കേൾക്കി വിരമ്പിക്കൊണ്ട് അൻപൻ അൻപൻ സുരേഷ് ഇസേ തെന്റൽ തൊകുപ്പ് ആലാകർക്കാകാവും.

നമസ്കാരം മിസേ തെൻട്രൽ, ഞാൻ മിഷ കൊടുങ്ങല്ലൂർ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൂടെ ഒരു ഗാനം ആവശ്യപ്പെടുന്നത്. ഇന്നലെ 15-ാം വിവാഹ വാർഷികമായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് സുൽഫിക്കും നസ്രയ്ക്കും ആശംസകൾ നേർന്നുകൊണ്ട് തെറി എന്ന ചിത്രത്തിലെ ഗാനം തരില്ലേ. പ്രതീക്ഷയോടെ മിഷ കൊടുങ്ങല്ലൂർ. പ്ലീസ് പ്ലീസ് ഗാനം പ്ലേ ചെയ്യണേ. ഇതാ മിഷ കൊടുങ്ങല്ലൂർ ആവശ്യപ്പെട്ട ഗാനം, നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടിയായ ഇസേ തെൻട്രലിലൂടെ.

இசைத்தென்றலை மயக்கமா கலக்கமா கேள்விக்காமோ ചിത്രം സുമേ താങ്കി. ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു ശ്രീധരൻ ആവനൂർ. ഗാനം പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം.

ശ്രീധരൻ അവനൂർ ആവശ്യപ്പെട്ട ഈ ഗാനം പാടിയത് പി ബി ശ്രീനിവാസാണ്. നിങ്ങളുടെ ഇഷ്ടഗാന പരിപാടി ഇസേ തെൻട്രൽ തുടരുന്നു. ഇനി റോജ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ട് സന്ദേശം അയച്ചിരിക്കുന്നു ദീപു, ദീപ എന്നിവർ രാജക്കാട് നിന്നും.

ഇസൈ തെണ്ടൽ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി സന്ദേശം അയയ്ക്കൂ. 8281200075 നമ്പർ ഒരിക്കൽ കൂടി 8281200075. ഇസൈ തെണ്ടൽ തുടരുന്നു. ഇനി സൽമാ ജമാലുദ്ദീൻ ഇടയക്കുന്നം സന്ദേശം അയച്ചിരിക്കുന്നു. വണക്കം ഇസൈ തെണ്ടൽ. ആസെ എന്ന സിനിമയിലെ പുൽവെളി എന്നാരംഭിക്കുന്ന ഗാനം എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായി വെച്ച് തരുമോ? ഈ ഗാനം പാടിയത് ചിത്രയും ഉണ്ണികൃഷ്ണനും ചേർന്നാണ്.

നമസ്കാരം ദേവികുളം. ഞാൻ മലപ്പുറത്തെ പന്താവൂരിൽ നിന്നും നഫീസ കുഞ്ഞപ്പ. ഞങ്ങളുടെ 38-ാം വിവാഹ വാർഷികമായിരുന്നു ജൂലൈ 17. ഞാൻ രണ്ടുപേർക്കും കൂടി ജയം എന്ന പടത്തിലെ കവിതയെ തെരിയുമ എന്ന ഗാനം ഇസേ തെണ്ടറിലൂടെ തരണയെ കാത്തിരിക്കുന്നു.

ഹായ്, ഗുഡ് ഈവനിങ് ഇസൈ തെൻട്രൽ, വെരി വെരി ഗുഡ് ഈവനിങ്. പ്ലീസ് പ്ലേ ദ സോങ് പൂക്കൾ പൂക്കും തരുണം ഫ്രം ദ മൂവി മദ്രാസ് പട്ടണം. സന്ദേശം അയച്ചിരിക്കുന്നു ഇസ ചേരനെല്ലൂർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇസൈ തെൻട്രൽ തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കായി ഒരുക്കിയ ഈ മനോഹര തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ ഹൃദയത്തോട് ചേർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ സംഗീതയാത്രയിൽ സ്പൈസ് എഫ് എമ്മിനൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയുടെ

0: ഈ അറിയിപ്പിനെ തുടർന്ന് പദ്ധതികളിൽ ജനനന്മയ്ക്ക് 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ആഴ്ചയിൽ, 8:00 പുതുപ്പാടൽകൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ. എട്ട് 8:40 ചലച്ചിത്ര ഗാനം, 9:15 പണ്ട്, 9:30 ഇഷ്യൂസ് ബിഫോർ പാർലമെൻറ്റ്, 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ, 11:00 ചലച്ചിത്ര ഗാനം.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. യാത്രക്കിടെ ടി സി ടിക്കറ്റ് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക. എന്നാൽ ആരെങ്കിലും ഒ ടി പി, പിൻ അല്ലെങ്കിൽ പാസ്വേഡ് ചോദിച്ചാൽ അവരെ ഉടനെ ഓടിച്ചു വിടുക.
2: RBI പറയുന്നു, ഒ ടി പി അല്ലെങ്കിൽ പിന്നിനായി കോളോ മെസ്സേജോ വന്നാൽ അല്പം ശ്രദ്ധിക്കൂ.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.
4: ഭാരതത്തെ ആയുഷ്മാനാക്കുമെന്നത് രാജ്യത്തെ യുവാക്കളുടെ തീരുമാനമാണ്. ഇന്നു തന്നെ അർഹരായ ഗുണഭോക്താക്കളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കി അവർക്ക് നൽകൂ പുതുവത്സര സമ്മാനം. 60 കോടിയിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയുടെ സമ്മാനം ലഭിച്ചു കഴിഞ്ഞു. ഇന്നു തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അർഹരായ ഗുണഭോക്താക്കൾ തങ്ങളുടെ ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 1-4-5-5-5.
5: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ: നാളെ വൈകുന്നേരം 4:30 തേനീസേ, 5 മണിക്ക് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 റേഡിയോ ഹെൽത്ത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 യുവവാണി, 8 മണിക്ക് ഇതളുകൾ പുനഃപ്രക്ഷേപണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സംഗീത കച്ചേരി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി സമഗ്ര പുനരധിവാസത്തിനുള്ള കേന്ദ്രമേഖലാ പദ്ധതിയാണ് സ്മൈൽ അഥവാ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ്. ഇതേക്കുറിച്ച് ഐഒബി മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുന്നു.
1: കേന്ദ്ര സർക്കാർ യാചകരുടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ക്ഷേമത്തിനായുള്ള പദ്ധതികൾ ഒരുമിച്ച് ചേർത്ത് 2021 ജൂലൈ മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു ക്ഷേമ പദ്ധതിയാണ് SMILE അഥവാ സ്മൈൽ, സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽ ഫോർ ലൈവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ് SMILE എന്നതിന്റെ പൂർണ്ണരൂപം. ഈ പദ്ധതി പ്രകാരം ശിക്ഷാദാന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ സമഗ്ര പുനരധിവാസത്തിനുള്ള പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇതനുസരിച്ച് അവരുടെ പുനരധിവാസം, മെഡിക്കൽ സൗകര്യങ്ങൾ ലഭ്യമാക്കൽ, അവർക്ക് വേണ്ടുന്ന കൗൺസിലിംഗ് നൽകുക, അടിസ്ഥാന ഡോക്യുമെന്റേഷൻ രൂപപ്പെടുത്തുക, അവർക്കുള്ള വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സാമ്പത്തിക സൗകര്യങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ സഹായത്തോടുകൂടിയും സഹകരണത്തോടും കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിൽ വിവിധ പദ്ധതികൾ ഉൾപ്പെട്ടിരിക്കുന്നു. നിലവിലുള്ള ഷെൽട്ടർ ഹോമുകൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ പുതിയ ഷെൽട്ടറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടുന്ന സഹായം ഇതിൽ ലഭ്യമാക്കുന്നു. ഈ സ്കീമിന് കീഴിൽ അടുത്ത 5 വർഷത്തേക്ക് ഫണ്ടുകൾ അനുവദിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപപദ്ധതിയാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമത്തിനായുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്ര മേഖലാ പദ്ധതി. വിവിധ ഘടകങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. 9ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സ്കോളർഷിപ്പുകൾ ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ PM ദക്ഷ സ്കീമിന് കീഴിൽ ഇവർക്കുള്ള നൈപുണ്യം വികസിപ്പിക്കുന്നതിനും ഉപജീവനത്തിനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിനുമുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കോമ്പോസിറ്റ് മെഡിക്കൽ ഹെൽത്ത് മുഖേന തിരഞ്ഞെടുത്ത ആശുപത്രികൾ വഴിയുള്ള ലിംഗ പുനർനിർണയ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടുന്ന എല്ലാ സഹായവും ഈ പദ്ധതി പ്രകാരം ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഗരിമ ഗ്രേ എന്ന രൂപത്തിലുള്ള ഭവന സൗകര്യം ട്രാൻസ്ജെൻഡർ സമൂഹത്തിനും ശിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, വിനോദ സൗകര്യങ്ങൾ, നൈപുണ്യ വികസന അവസരങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, വൈദ്യ സഹായം എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള പരിപാടികൾ ഈ പദ്ധതികളിലുണ്ട്. ഓരോ സംസ്ഥാനത്തും ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ സെല്ലിന്റെ നേതൃത്വത്തിൽ അവർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നിരീക്ഷിക്കുകയും കൃത്യസമയത്ത് അവർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടത്തുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഈ പദ്ധതി വിഭാവന ചെയ്തിരിക്കുന്നു. സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിലുള്ള ശിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അതുപോലെ തന്നെ വിവേചനം അനുഭവിക്കുന്ന ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും വളരെ പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണ് ഈ SMILE അഥവാ സ്മൈൽ എന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതി.
0: സ്മൈൽ പദ്ധതിയെക്കുറിച്ച് IOB മുൻ ചീഫ് മാനേജറും സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4:57. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashwani, the news read by Nishit Kumar. The monsoon session of parliament will commence tomorrow and continue till the 13th of next month. During the session

0: Several important legislations are scheduled to be taken up for discussion and passage. On the eve of the monsoon session, government today convened an all-party meeting at Parliament House Annexe. The meeting was chaired by Raksha Mantri Rajnath Singh. Over 50 leaders from 40 political parties attended this meeting. Just after the meeting began, opposition parties staged a symbolic walkout from the meeting over the participation of Nationalist Citizens Party of India, NCPI. The NCPI is a registered party that has participated in the West Bengal Assembly elections, and recently several rebel Trinamool Congress MPs have joined it. However, after registering their protest, the opposition members attended the meeting. Speaking to media after the meeting, Mr. Kiran Rijiju urged all political parties to ensure the smooth functioning of Parliament and engage in constructive discussions on key issues.
1: There are various demands by various political parties for discussion. We have said that let Parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the Business Advisory Committee.
0: Talking to media, TMC MP Mahua Mitra said that the entire opposition parties, including Congress, Samajwadi Party, DMK, JMM and Aam Aadmi Party, walked out from the meeting. She also alleged that NCPI is not a recognized parliamentary party.
2: Today the entire opposition, all parties have all walked out, all party meeting in protest because NCPI, which is an unrecognized party, these so-called rebel 20 MPs, their merger has not been approved by the speaker.
0: President Draupadi Murmu embarked on a three-nation visit to Moldova, North Macedonia and Romania today. The visit to the three European countries is expected to provide fresh momentum to India's bilateral ties with the three countries, with a focus on expanding cooperation in trade, investment, technology, innovation, education and people-to-people exchanges. President of Zanzibar and the chairman of the Revolutionary Council, Dr. Hussein Ali Mwinyi, met Vice President C.P. Radhakrishnan in New Delhi today. Zanzibar is a semi-autonomous region of Tanzania. It has its own constitution, president, House of Representatives and flag. During their meeting, they reviewed the full spectrum of India-Tanzania relations and explored new avenues for future collaboration. The Vice President, in a social media post, said that the meeting reaffirmed the enduring India-Tanzania partnership and the special relationship India shares with Zanzibar, rooted in centuries-old maritime, cultural and people-to-people ties. The Ministry of Road Transport and Highways will develop over 160-kilometer-long Rameshwar-Paradip Highway along Odisha's coast at a cost of over 8,000 crore rupees. It will pass through Khurda, Puri, Kendrapada and Jagatsinghpur districts, providing seamless connectivity between key cultural, religious, tourism and economic destinations along the state's coastline. The minister said the project will transform Odisha's coastal region by improving road infrastructure and boosting tourism and economic activity. Goa's Talegaon MLA and former Revenue Minister Jennifer Monserrate has passed away after a prolonged illness. She had been battling cancer for some time. She was the wife of Revenue Minister Atanasio Monserrate. Prime Minister Narendra Modi has congratulated PV Sindhu on winning the women's singles title of the Japan Open 2026. He described the win as a historic feat for Indian badminton and said that her determination and exceptional skills were on full display throughout the tournament. The series deciding third ODI between India and England is being played at Lord's in London. Electing to bat first, England were 211 for 1 in 33.4 overs when reports last came in. India made three changes to the playing 11, bringing in KL Rahul, Arshdeep Singh and pacer Prince Yadav. Fast bowler Jasprit Bumrah missed the match due to a knee injury. Players from both the teams were wearing black armbands and observed a minute silence to honour the legendary West Indies all-rounder Sir Garfield Sobers, who recently passed away. Football's greatest stage is set for a blockbuster finale of the FIFA World Cup 2026 as defending champions Argentina take on Spain at New Jersey tonight. The match kicks off at 12:30 a.m. Indian time. Argentina is one of the most successful teams in the FIFA World Cup history, having won the title three times. Messi's team will be looking to become the first team to successfully defend the FIFA World Cup title after Brazil in 1958 and 1962. And with that, we end this news bulletin.
3: ആകാശവാണി കോഴിക്കോട്. വയനാട് ജില്ലാ വൃത്താന്തം.
4: സംസ്ഥാനത്തെ സ്വകാര്യ പൊതുമേഖലകളിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് പൂർത്തിയാക്കി കർഷക യോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യസ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കൽപ്പറ്റ എസ് കെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ കൃഷി വകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന കന്നിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് തുടക്കമിട്ട് സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷതൈ നട്ടു. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വളർത്തി വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനും പോഷക സുരക്ഷ ഉറപ്പാക്കാനുമാണ് കന്നിപ്പന്തൽ പദ്ധതിയിലൂടെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കതിർ ക്ലബ്ബുകൾ രൂപീകരിക്കും. ഇതിനായി ഓരോ സ്ഥാപനത്തിനും 10,000 രൂപ അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 500 സ്കൂളുകളിൽ കതിർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും കതിർ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 85 സ്കൂളുകളിലായി 143 യൂണിറ്റ് ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന കൃഷി പ്രോത്സാഹന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കൽപ്പറ്റ എൽസിയൻഎസിലെ പുനരധിവാസ ടൗൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നത് പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, കേന്ദ്ര ഭൌമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പിലെത്തിയത്. മണ്ണ് നിക്ഷേപിച്ച ഓരോ സ്ഥലങ്ങളിലും സംഘാംഗങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ചു. നിർമ്മാണ ചുമതലയുള്ള കിഫ്കോൺ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളുമായി സംഘാംഗങ്ങൾ ചർച്ച നടത്തി. ടൗൺഷിപ്പ് നിർമ്മാണ മേഖലയിൽ മണ്ണ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോയെന്ന സ്ഥിതി പരിശോധിക്കുകയായിരുന്നുവെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. മഴ പെയ്യുമ്പോൾ ടൗൺഷിപ്പ് ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി കൽപ്പറ്റ നഗരത്തിലെത്തുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കും. വിശദമായ പഠനം നടത്തി ഒരാഴ്ചയ്ക്കകം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ വീണ്ടും പശുക്കളിൽ ചർമ്മമുഴ. മാനന്തവാടി, പിലാക്കാവിലും പരിസരങ്ങളിലുമാണ് പശുക്കളിൽ ചർമ്മരോഗം കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിലെ ക്ഷീരകർഷകർ വീണ്ടും ആശങ്കയിലാണ്. മാനന്തവാടി പിലാക്കാവ് അടിവാരം 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. 1 വയസ്സുള്ള പശുക്കിടാവിനും രോഗം ബാധിച്ചിട്ടുണ്ട്. മണീൻകുന്ന് നടുതൊട്ടിയിൽ ഗർഭിണിയായ 3 വയസ്സുള്ള പശു ചർമ്മമുഴ ബാധിച്ച് ശരീരത്തിൽ വ്രണം രൂപപ്പെട്ട് തീർത്തും അവശ നിലയിലാണ്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുക ാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. പ്രതിരോധ കുത്തിവെപ്പ് സൗജന്യമായി നൽകണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. പല ക്ഷീരകർഷകരും പശുക്കളെ ഇൻഷുർ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. രോഗം ബാധിച്ച് പശുക്കൾ ചത്തോടെ വയനാട്ടിലെ ക്ഷീരകർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ലോകോത്തര വിപണിക്കൊപ്പം മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് കുടുംബശ്രീ അഭിവൃദ്ധിപ്പെട്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ മുട്ടിൽ MRO ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ സമ്പാദിച്ചാൽ കേരളം സാമ്പത്തിക അതിജീവനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും കൂട്ടായ്മ തെറ്റായ പ്രചാരണത്തോടെ നയിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കർശനമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും കുടുംബശ്രീക്കും സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ പട്ടികവർഗ ഉന്നതികളിൽ നിന്നും SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. 10ാം ക്ലാസ് വിജയിച്ച ഒരു വിദ്യാർത്ഥി പോലും പഠനം മുടങ്ങരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൂട് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് തുടർ നടപടികൾ തീരുമാനിച്ചത്. +1 പ്രവേശനത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ പ്രവേശനം നേടാൻ കഴിയാത്ത 46 വിദ്യാർത്ഥികളെയും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാനാകാത്ത 3 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളോടൊപ്പം July 25-26 തീയതികളിൽ അതത് പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നേരിൽ കേൾക്കുവാനും തുടർന്ന് ആവശ്യമായ സർക്കാർ തല ഇടപെടലുകൾ നടത്തി +1 പ്രവേശനം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയിട്ടില്ലാത്ത 142 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം ഉറപ്പാക്കുന്നതിനായി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രത്യേക തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി.
3: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

കച്ചവടം തുടങ്ങാൻ ചെറിയൊരു മൂലധനം ആവശ്യമുണ്ടോ? നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായി PM സ്വനിധി അഥവാ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി വഴി ആദ്യ 10,000 രൂപ വരെ വായ്പ ലഭിക്കും. ഈ വായ്പ ഒരു വർഷം കൊണ്ട് പ്രതിമാസ തവണകളായി തിരിച്ചടച്ചാൽ മതി. ഈടില്ലാതെയാണ് ഈ തുക ലഭ്യമാകുന്നത്.

രാത്രി 7:35-നുള്ള യുവവാണിയിൽ മൂല്യമേറേണ്ട പ്രകൃതി ബോധം ഡോക്ടർ അഞ്ജു പി എസുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖം കേൾക്കാം രാത്രി 7:35-ന്. ഇന്ന് രാത്രി 8 മണിക്ക് നാട്ടുചിന്ത് ജി ബിന്ദുവും സംഘവും അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ രാത്രി 8 മണിക്ക്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
1: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15

0: നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന വിവിധ കോഴ്സുകളും സാധ്യതകളും ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പ്രൊഫസർ പി കെ ജഗതിരാജ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, 9495565321. ഓർക്കുക, നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടി.
1: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ പ്രായം കൂടുന്തോറും തലച്ചോറിനുണ്ടാകുന്ന വ്യതിയാനങ്ങളും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ രമ്യ പ്രകാശ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ. നാളെ ഉച്ചതിരിഞ്ഞ് 2:15 തുടർ നാടകം മേഘയുടെ തിരുവധാനം ഒരു അന്വേഷണം 16-ാം ഭാഗം. രചന അനിൽ തമ്പാൻ, സംവിധാനം റൂബി ബാബു.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ജൂലൈ 24 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 1111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്.

0: സമയം 6 മണി കഴിഞ്ഞ് 19:52. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. ശ്വഃ ആരഭ്യമാണ്

0: govin इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तंत्रांशे अपि उपलब्धो भविष्यति। अद्य राष्ट्रपतिः द्रौपदी मुर्मुः मोल्दोवा उत्तर मैसेडोनिया रोमानिया देशानां त्रिराष्ट्र यात्राणां यात्रां प्रारब्धवती। तस्याः यात्रायाः प्रथमे चरणे राष्ट्रपतिः मुर्मुः मोल्दोवा देशं प्राप्स्यति। कस्यापि भारतीय राष्ट्रपतेः मोल्दोवा देशस्य एतत् प्रथमं भ्रमणं भविष्यति। तस्याः यात्रायाः समये राष्ट्रपतिः स्वप्रतिपक्षेण मया सांडू इत्यनया सह प्रतिनिधिस्तरीयोपवेशनं विधास्यति। सा संसदः अध्यक्षेण इगोर ग्रोशु इत्यनेन सहापि मेलनं करिष्यति। सा मोल्दोवा भारत संसदीय मैत्री समूहस्य सदस्यैः सहापि संवादं करिष्यति। वाणिज्य मञ्चं सम्बोधयिष्यति। भारतीय समुदायस्य सदस्यैः सह संवादं च विधास्यति। यात्रायाः द्वितीये चरणे राष्ट्रपति मुर्मुः जुलाई मासस्य एकविंशतिः द्वाविंशतिः दिनाङ्कयोः उत्तर मैसेडोनिया देशे भविष्यति। अन्तिमे चरणे श्रीमती मुर्मुः जुलाई मासस्य त्रयोविंशतितः पञ्चविंशति दिनांक पर्यन्तं रोमानिया देशं गमिष्यति। जांजीवारः इत्यस्य अध्यक्षः तथा क्रांतिकारी परिषदः अध्यक्षः डॉ. हुसैन अली म्यूने इत्येषः अद्य नवदिल्ल्यां उपराष्ट्रपतिना सीपी राधाकृष्णन वर्येण सह मिलितवान्। जांजीवार इति तंजानिया देशस्य अर्धस्वायत्त प्रदेशः अस्ति। अस्य स्वकीयं संविधानं, राष्ट्रपतिः, प्रतिनिधिसभा, ध्वजः च अस्ति। अस्मिन् मेलने तौ भारत तंजानिया सम्बन्धस्य पूर्वव्याप्तिं समीक्षितवन्तौ तथा च भविष्ये सहयोगस्य नूतनानां मार्गाणाम् अन्वेषणं कृतवन्तौ। उपराष्ट्रपतिः सामाजिकान्तर्जालीये पटले अकथयत् यत् अस्मिन् मेलने भारत तंजानिया देशयोः दीर्घकालिक सहभागित्वस्य तथा च जांजीबार देशेन सह भारतस्य विशेष सम्बन्धस्य पुनरुद्घाटनं जातम्, यस्य मूलाधारः शताब्दशः पुरातनः समुद्रीयः सांस्कृतिकः च सम्बन्धः अस्ति। व्यापारस्य, निवेशस्य, विकाससहभागित्वस्य, पर्यटनस्य, नीलार्थव्यवस्थायाः, शिक्षायाः, तन्त्रज्ञानस्य, बहुपक्षीयसहभागित्वस्य च क्षेत्रेषु सहकारं सुदृढं कर्तुम् उपायेषु चर्चा जाता। राष्ट्रपति म्यूने चेन्नईनगरस्य आईआईटी मद्रास परिसरस्य भ्रमणे आनन्दं प्रकटितवान् तथा च द्वैपाक्षिक शैक्षणिक सहयोगस्य ऐतिहासिक उपक्रमस्य आईआईटी मद्रास जांजीबार परिसरस्य स्थापनायाम् अपि च जल परियोजनानां कृते भारतस्य साहाय्यस्य भारतीय सांस्कृतिक सम्बन्ध छात्रवृत्तेः भारतीय तान्त्रिक आर्थिक सहयोग प्रशिक्षण कार्यक्रमस्य च कृते भारतस्य समर्थनस्य प्रशंसाम् अकरोत्। विदेश मंत्री डॉक्टर एस जयशंकर अपि अद्य प्रातः राष्ट्रपतिना म्यूने इत्यनेन सह मेलनं कृतवान्। जांजीबार देशस्य राष्ट्रपतिः सम्प्रति उपराष्ट्रपतेः सीपी राधाकृष्णन वर्यस्य आमन्त्रणे भारतस्य चतुर्दिवसीयायाम् आधिकारिक यात्रायाम् अस्ति। जम्मू कश्मीर प्रदेशे अद्य बहुषु स्थानेषु प्रचंड वृष्ट्या, भूस्खलनेन, आकस्मिक जलप्लावनेन च त्रिभिः महिलाभिः सह न्यूनातिन्यूनं चत्वारः जनाः मृताः, अन्ये च नैके लुप्ताः सन्ति। सर्वाधिकं बाधितं क्षेत्रं पूंछमण्डलस्य सुरानकोट उपमण्डलमस्ति। प्रभाविताः निवासिनः निष्कासयितुं, प्रभावितपरिवारेभ्यः उपशमनं प्रदातुं च क्षेत्रे रक्षादलानि संलग्नानि सन्ति। नूनाबन्दीग्रामे गृहपतनेन एका महिला मृता, तस्य व्रणिताः पति, त्रयः बालकाः च रक्षिताः। मुख्यमंत्री उमर अब्दुल्ला अपि प्राणहानिं प्रति शोकं प्रकटितवान् तथा च आश्वासितवान् यत् सर्वाः संस्थाः उद्धारकार्ये, सहायकार्ये च निमग्नाः सन्ति। केन्द्रीय गृहमंत्री अमितशाहः जम्मूकश्मीरस्य उपराज्यपालेन मनोज सिन्हा वर्येण मुख्यमंत्रिणा उमर अब्दुल्ला इत्यनेन च सह वार्तालापं कृत्वा जलप्रलयस्य स्थितिं समीक्षितवान्। द्विवारं ओलंपिक पदक विजेत्री पीवी सिंधुः जापान देशे स्वप्रथमं विजयम् उपाधिम् अलभत। सा अद्य जापान ओपन स्पर्धां विजित्यम्। अद्य रात्रौ फीफा विश्वकप अंतिम स्पर्धायाः कृते अर्जेंटीना स्पेन देशौ सज्जौ स्तः इति वार्ताः।
1: आकाशवाणी समयं 6:30 അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തു വരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: മൂന്ന് കോളേജിലെയും
5: എന്തുണ്ട് വിശേഷം?
4: എന്തുപറ്റി?
6: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
7: RBI പറയുന്നു,
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
9: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി, ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൗരോർജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
10: 125 MW ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KCB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 kV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
9: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
11: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് രണ്ടു മാസക്കാലം നടക്കുന്ന സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമരോഹിണി സമൂഹവള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
9: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
12: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
9: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
13: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
9: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശ പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം കെ എസ് ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: Thank you.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട്. ഈ ഒരു നല്ല വാക്കിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമ്മൾ മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വാഴപ്പഴത്തിനുണ്ട്. മിതമായ അളവിൽ വാഴപ്പഴം കഴിക്കുന്നത് അതിലെ നാരുകൾ ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ വ്യാപാരം നടക്കുന്ന കാർഷികോൽപ്പന്നവും വാഴപ്പഴം തന്നെയാവണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. നാല് വാഴയില്ലാത്ത പുരയിടം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. നാലോ അഞ്ചോ സെന്റിൽ വീട് വയ്ക്കുന്നവർക്ക് പോലും ഓരോ മൂലയിലും ഓരോ വാഴ വയ്ക്കുവാൻ സാധിക്കും. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ 400-ലേറെ ഇനങ്ങൾ വാഴ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വരുമാനം നേടി അതിലൂടെ ജീവിത ഭദ്രത ഊട്ടിയുറപ്പിച്ച കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കാർഷിക വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഷിബു ജോർജ്.
1: ഉണ്ണികൃഷ്ണൻ ജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു വാഴ കർഷകനാണ്. വാഴ കർഷകൻ എന്ന് പറഞ്ഞാല് നിരവധി വാഴ ഇനങ്ങൾ താങ്കളുടെ അടുത്തുണ്ടല്ലേ? എത്ര സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്?
2: ഇന്ന് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട വാഴകളും വിദേശ വാഴകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പൊ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട തന്നെയാണോ അതോ നമ്മുടെ നോർമലായിട്ടുള്ളതും
2: ഉണ്ട്?
1: അതുകൊണ്ട്
2: നമ്മള് സാധാ നോർമലി ഉണ്ട്. നമ്മളെ കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയ വാഴകളുണ്ട്.
1: ഇപ്പൊ എത്ര ഇനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഇന്നിപ്പോ 400-ൽ കൂടുതൽ വരാനേ ഉള്ളൂ, കൊന്തൽ കുറയില്ല. 400-ൽ പരം ഇനം എന്നാണ് നമ്മളിപ്പോ പറയുന്നുള്ളു.
1: അപ്പൊ ഇതൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത്ര ഇങ്ങനെ നമ്മുടെ വിവിധ ഇനം വാഴകൾ നടണോന്നുള്ള ഒരു ആശയം
2: വരാൻ കാര്യം, ഞാൻ ആദ്യമായിട്ട് വാഴച്ചേട്ടന്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ വാഴച്ചേട്ടനെ തിരക്കി ഞാൻ വാഴച്ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് എനിക്ക് ഒരു 3 ഇനം വാഴ എനിക്ക് തരികയുണ്ടായി.
1: അപ്പൊ ഈ 3 ഇനം അപൂർവ ഇനത്തിൽപ്പെട്ടതാണ്.
2: 1000 കാപ്പുവനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അന്ന് വാഴച്ചേട്ടൻ എൻ്റെ പൈസയോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം. ഗുരുക്കന്മാരെന്ന് നമ്മൾ പറയണമെങ്കിൽ വാഴച്ചേട്ടനാണ് നമ്മളെ ഗുരു.
1: അപ്പൊ ഇത് ആദ്യം ഒരു 3 ഇനം കൊണ്ട്
2: തുടങ്ങിയതാണ്.
1: പിന്നെ 400 എന്ന് പറഞ്ഞാൽ അത്രയും വരെ എങ്ങനെയാണ് എത്തിച്ചത്?
2: 10 വർഷത്തോളമായി ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ ഒരാളെടുത്ത് പോയി വാഴ എടുത്തുകൊണ്ടിരുന്ന ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ കോണ്ടാക്റ്റുകൾ ചെയ്ത് കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോവുകയും അവിടെ ഉള്ളതൊക്കെ ശേഖരിക്കുകയും പിന്നെ കേരളം വിട്ട് ബെൽഗാം, ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴകൾ തിരക്കി പോയി കൊണ്ടുവരികയുണ്ടായി.
1: അപ്പോൾ ഇനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഇനങ്ങളാണ്?
2: അല്ല, വിദേശ വാഴകളുടെ ഇനം ഉണ്ട്. വിദേശ ഇനങ്ങൾ തിരക്കി പോയെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഒരു വാഴയ്ക്ക് വേണ്ടി 3 ട്രിപ്പ് ഞാൻ എൻ്റെ നിലമേ നിന്ന് പോവുകയുണ്ടായി. 3 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവായിരുന്നു.
1: ഇത് വിദേശനമായിരുന്നു
2: ആയിരുന്നു. പക്ഷെ ചോദിച്ച് പോയിട്ട് ആളെനിക്ക് തന്നില്ല. അവസാനം വേറൊരാൾക്ക്, വെളിയിലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആൾ വില പറഞ്ഞു. അന്നേരം ആ വില അതിനേക്കാൾ വില എനിക്ക് വണ്ടിക്കാശ് ചിലവായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി എനിക്ക് വേണ്ട. അതിന് ശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ പലരും വിദേശ വാഴകൾ വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്നും ഒക്കെയാണ് ഞാൻ വാങ്ങി.
1: അപ്പോൾ ഈ വിദേശ വാഴകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പഴം ഒരു ഡിഫറെൻ്റ് ആണോ?
2: ഡിഫറെൻ്റാണ്.
1: ഇങ്ങനെ കാണാനും
2: ഡിഫറെൻ്റ് ആണ്, കഴിക്കാനും ടേസ്റ്റിൽ ഡിഫറെൻ്റ് ആണ്. നമ്മൾ നിന്നൂരെ കഴിക്കാത്ത ഇനം പഴങ്ങളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഫേമസ് ഒരു വിനവാഴകളിൽ നട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന ബ്ലൂ ജാവ. ഇവിടെ എല്ലാവരും പറയും ഐസ്ക്രീം ബനാനയാണെന്ന് പറയും. ഞാൻ ഐസ്ക്രീം ബനാന എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. കാര്യം അത് ഐസ്ക്രീം ബനാന അല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം. ഒരിക്കലും അത് അലിഞ്ഞു പോകില്ല, ഒരു പഴവും അലിഞ്ഞു പോകില്ല.
1: അപ്പോൾ ഈ ബ്ലൂ ജാവ എന്ന് പറയുന്നത്,
2: ബ്ലൂ ജാവ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് അതിൽ തന്നെ ഉണ്ട്. ബ്ലൂ ജാവ, ജാവാ ദ്വീപില നീല കളറുള്ള വാഴ.
1: അപ്പോൾ ഇതിന് പഴത്തിൻ്റെ കളർ,
2: പഴത്തിൻ്റെ കളർ നീല. നമ്മളെ കാലാവസ്ഥയിൽ ആ നീല വരില്ല, ഇളം നീല വരുള്ളൂ,
1: പൂർണ്ണമായിട്ട്
2: വരില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറെ ഒന്നുണ്ട്, ബ്ലാക്ക് ജാവ. മറ്റുള്ളവരിൽ ഇല്ലാത്തൊരു വാഴയാണ് ബ്ലാക്ക് ജാവ. അതായത് വിളഞ്ഞു വരുമ്പോൾ ഇളം കറുപ്പ് കളറും ഇളം പച്ചയും ചേർന്ന പഴം.
1: പക്ഷെ കഴിക്കുന്ന ടേസ്റ്റിൽ
2: വ്യത്യാസമുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് പഴമാണെന്നേ ഉള്ളൂ. പഴത്തിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പേയം പഴം, നമ്മുടെ ഒറിജിനൽ പറഞ്ഞാൽ മലക്കറി കടയിൽ കിട്ടുന്ന പേയം പഴം, അതിൻ്റെ ടേസ്റ്റാണ്. എലിഫന്റ് പൊപ്പു. നമ്മളെ ഏത്തപ്പഴം ഒന്നും അതിന്റെ മുമ്പ് ഒന്നുമല്ല,
1: അതൊരു ഇനമാണോ?
2: ഒരു ഇനമാണ് എലിഫന്റ് പൊപ്പു. പക്ഷെ കണ്ടാൽ നമ്മളെ മൊന്തപ്പഴത്തിനേക്കാളും വലിയ പഴമാണ്. പഴം വലിയ വലിപ്പമുണ്ട്. പക്ഷെ ആൾക്കാരെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുത് ഇങ്ങനൊരു പഴമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല ഇവിടെ. കാരണം അറിയില്ല, ആ പഴം ഒന്ന് തിന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഏത്തപ്പഴം വേണ്ട അവർക്ക്.
1: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാർ കഴിച്ചിട്ട് പിന്നെ വരാറുണ്ടോ?
2: ഉണ്ട്. കഴിച്ചിട്ട് വരുന്ന ഒരു ആന്ധ്രയിലെ എൻ്റെ ഒരു സുഹൃത്തിനാണ് കൂടെ കൂടെ അവൻക്ക് പഴം ഇവിടെ വന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കൂടുതലും മേടിക്കുന്നത്. ഏതെനം വന്നാലും ആദ്യം അവൻ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു കൊല എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൊല കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൊല വരെ പടലകളെ വെച്ച് കട്ട് ചെയ്ത് റെയിൽവേയിൽ വഴി അയച്ചു കൊടുക്കും.
1: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാർ നമ്മുടെ സംസ്ഥാനത്തിന്റെ പുറത്താളുള്ള ആൾക്കാരും
2: ഇഷ്ടം പോലെ മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്.
1: അത് ഏതൊക്കെ പഴമാണ് അവർക്ക്?
2: പിന്നെ ആവശ്യം ഏറ്റവും കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് മെയിൻ ആയിട്ട് ഈ മഹാരാഷ്ട്ര അങ്ങനൊക്കെ വരുന്നത്,
1: ഉത്സവത്തിന്,
2: ഉത്സവം പോലെ. അപ്പൊ അതിന് അവർക്ക് മെയിൻ ആയിട്ട് വേണ്ട ആയിരം കാപ്പുവാൻ, പിന്നെ അത് വേണ്ട ഗോത്തിയ. ഗോത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു വാഴ കന്ന് വെച്ചു, ആ വാഴ കൊലയ്ക്കുമ്പോൾ അതിന് കൂമ്പ് കാണില്ല, കൂമ്പില്ല കണ. അതേസമയം അതിൻ്റെ കന്ന് കൊലയ്ക്കുമ്പോൾ കൂമ്പുണ്ടാവും.
1: പഴം എങ്ങനെയാണ്? ചെറിയ പഴമാണ്,
2: ഏത്തപ്പഴം കണക്കാണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരവും, നല്ല കഴിക്കാൻ നല്ല ആയിട്ടുള്ള പഴമാണ്.
1: അപ്പോൾ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഈ കൊലയൊക്കെ കൊണ്ടുപോകാൻ വരുമ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ ആയിരിക്കും? വിലയും
2: പലതും പല റേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ നല്ല വില, ഏറ്റവും നല്ല വിലയെന്ന് പറഞ്ഞാൽ പെരിയേറ്റിൻ്റെ ഫ്രൈ ഹാൻസിനാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളു ഈ വെരിയേറ്റ് ഫ്രൈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഞാൻ മേടിക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ടായി. ഞാൻ എനിക്ക് ഒരു മാസത്തെ ശമ്പളമാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വാഴ ഞാൻ മേടിക്കുന്നത്,
1: കന്ന് വാങ്ങിച്ചു,
2: കന്ന് മേടിച്ചത്. ഇതിൻ്റെ പഴമെന്ന് പറയുമ്പോൾ തൊഴുതാണ് നിൽക്കുന്നത്, ഫ്രൈ ഹാൻസ്. അതിന് തന്നെ പേര് തന്നെ ഉണ്ട്, ഫ്രൈ ഹാൻസ് എന്നാണ്. കൈ കൂപ്പുന്നു, വാഴയുടെ കൈ കൂപ്പൂല. വാഴപ്പഴങ്ങൾ ഒരു കാത്ത് ഇളക്കാൻ നോക്കൂല, തൊഴുതിരിക്കും. ഒരു പടല രണ്ട് വരിയാണ് ഒരു പടല, ഈ രണ്ട് വരിയും ഒറ്റ തൊഴുതിരിക്കും. അതിൽ രണ്ട് കളർ,
1: ഏതൊക്കെ കളറാണ്?
2: അതിന് മഞ്ഞയും പച്ചയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വാഴയ്ക്ക് കളർ രണ്ട്, വാഴ തടയ്ക്ക് കളർ രണ്ട്, അതേ കളർ കൊലയ്ക്ക് രണ്ട് കളർ. പഴം വരണം എന്ന് പറഞ്ഞാൽ വാനിലയുടെ ടേസ്റ്റാണ്
1: പഴുത്തു കഴിഞ്ഞാൽ,
2: പഴുത്തു കഴിഞ്ഞാൽ. അതേ സ്ഥിതിക്ക് സാധാ ഫ്രീ ഹാൻസിന് ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്.
1: ഇപ്പോൾ ഉണ്ണികൃഷ്ണൻജി, ഒരു സംശയം വരുന്നത്, ഇത്രയും ഇനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്, വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നടുമ്പം ഇതെല്ലാം കൊലയ്ക്കുന്നുണ്ടോ, നല്ലപോലെ വരുന്നുണ്ടോ? ഇത്
2: കൊലയ്ക്കുകയൊക്കെ ചെയ്യും. ചില വാഴകൾ നമ്മുടെ കാലാവസ്ഥ പിടിക്കില്ല. എൻ്റെയിലൊരു വാഴ ഉണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ നിപ്പോൾ ഉണ്ട്, എൻ്റെ നിന്നത് പോയി. പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. ആ വാഴ കൊലച്ചു കഴിഞ്ഞാൽ പഴം തിന്നാൻ കിട്ടില്ല, അത് മുകളിലോട്ടാണ് കൊലയ്ക്കുന്നത്. നല്ല കടും ചുവപ്പ്, രക്തത്തിനേക്കാളും ചുവപ്പാണ് അതിൻ്റെ കൂമ്പിൻ്റെ കളർ. എവിടെ നിന്നൊരാൾ കണ്ടാലും അത് ആകർഷിച്ച് വരികയും ചെയ്യും. പക്ഷേ ആ പഴം തിന്നാൻ പറ്റിയ വാഴമാണ്. അത് വിയറ്റ്നാമിലെ കാട്ടിലുള്ളൊരു വാഴയാണ്. ആ വാഴ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെടി വാഴയാണ്, പഴം തിന്നാൻ പറ്റും എല്ലാം. പക്ഷെ നമുക്കിവിടെ ചൂടായതുകൊണ്ട് കാ വരുമ്പോഴേ അത് പൊഴിഞ്ഞങ്ങ് പോവുകയാണ്.
1: നല്ലപോലെ കൊലയ്ക്കുന്നില്ല,
2: കൊലയ്ക്കുന്നില്ല, തണുപ്പില്ല.
1: അപ്പം ഇങ്ങനെ ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പരിപാലന രീതികളൊക്കെ കാണുമല്ലോ. അപ്പം നമ്മൾ സാധാരണ കന്ന് നടന്ന് പിന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന, താങ്കളെങ്ങനെയാണ് ഇതിനെയൊക്കെ പരിചരിക്കുന്നത്?
2: എനിക്കുള്ള പരിചരണം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കർഷകർക്ക് പറ്റിയ പരിചരണമല്ല എൻ്റെത്. ഞാൻ നട്ടു കഴിഞ്ഞാൽ വളം ചെയ്യില്ല. അന്ന് ചോദിച്ചാൽ വളം ചെയ്യത്തില്ലേ എന്ന് വെച്ചാൽ വളം ചെയ്യുന്നുണ്ട്. ചില വാഴകൾ ചിലപ്പം ഒരു 5000 രൂപയോ 10000 രൂപയൊക്കെ കൊടുത്തു കൊണ്ടുവരുന്ന ഒരു വാഴ തന്ന് നമുക്കത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ വാങ്ങാൻ നേരത്ത് നമ്മുടെ അടുത്ത് ചോദിച്ചു, നീ ഇന്ന സാധനം കൊണ്ടുപോയതല്ലേ എന്ന്, നീ മേടിച്ചതല്ലേ എന്ന് അവർക്കറിയാം നമുക്ക് ഏത് സാധനം തന്നിട്ടുണ്ട്. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് പൊടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർ എന്തേ പൊടിക്കാതെ വന്ന്, അപ്പം ഞാൻ വളം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിധമുള്ളവർക്ക് അറിയാം. അപ്പോൾ അവർ പറയും, ഇത് കൊണ്ടുപോയാൽ ആദ്യം നിങ്ങൾ രാസവളം ചെയ്തേ പറ്റൂ. കാര്യം ഇതൊക്കെ അവർ രാസവളങ്ങളും കീടനാശിനിയൊക്കെ കൊടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളെ തറയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ രാസവളം ചെയ്യണം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജൈവവളം. ഞാൻ ജൈവവളം ഉപയോഗിക്കില്ല. പിന്നെ ജൈവവളം ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പശുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ചാണം ഒഴിവാക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയും, ഒന്ന് ഒഴിവാക്കി തരാമോ,
1: ചാണകം ഏറ്റവും നല്ല ജൈവവളമാണ്.
2: അപ്പം ഞാൻ പറയും, എന്തിനാ അത് ജോലിക്കാരെ നിർത്തിക്കൊണ്ടുവന്നാലും മുതലാവൂല എന്ന് പറയും. എന്നാലും എടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് കുറേയൊക്കെ വാഴയൊക്കെ ഇടും. ബാക്കി വാഴയൊക്കെ ചെയ്യുന്ന വളം ആ വാഴത്തട തറയിലുള്ള പുല്ല്
1: അതൊക്കെ വൃത്തിയാക്കി ഇടും.
2: ആ ഇത് വൃത്തിയാക്കി ഇട്ടു. ഇതാണ് എൻ്റെ കൃഷി, അല്ലാതെ രാസവളം ചെയ്ത് ഞാൻ കഴിക്കില്ല.
1: പിന്നെ നമ്മൾ ഈ പുതിയ വാഴ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കന്ന് കൊണ്ടുവന്ന് നട്ടൊക്കെ വലുതായിട്ട് വരുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ,
2: അതിന് നമ്മൾ അതിനെ മരുന്ന് ചെയ്തേ പറ്റൂ.
1: അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം ഇത്രയും 400 ഇനങ്ങൾ വാഴ നിങ്ങളുടെ കയ്യിലുണ്ട്. എല്ലാ വാഴയും നല്ലപോലെ കൊലയ്ക്കത്തില്ല, വിദേശീയനൊക്കെ ആവുമ്പോൾ അതിൻ്റെ കൊലയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനവും കൂടെ വേണമല്ലോ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ്, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്?
2: നമ്മൾ കന്ന് കൊടുക്കുക എന്നുള്ളൊരു,
1: ഓക്കെ, കന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഡിമാൻഡുണ്ടോ, ആൾക്കാർ ചോദിച്ചു വരാറുണ്ടോ?
2: ചോദിച്ചു വരാറുണ്ട്. കന്ന് ഇന്ത്യക്കകത്ത് നിന്ന് ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട്. അത് ചിലർ വരുന്നുണ്ട്, ചിലവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ ഈ ഡിമാൻഡ് ഏതൊക്കെ ഇനത്തിനാണ്?
2: വിദേശ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുന്നത്. വിദേശ ഇനങ്ങളിൽ പഴങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തിന്റെ കന്നുകൾ മിക്കവാറും കൊടുക്കില്ല. അതാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂനൊന്നും ഒന്നുമല്ല അതിന്റെ മുമ്പ്.
1: ടേസ്റ്റ്
2: അത്രയ്ക്ക് ടേസ്റ്റാണ്.
1: അപ്പൊ ഇങ്ങനത്തെ ഈ കന്നുകൾ നിങ്ങൾ പുറത്തോട്ട് അയക്കുമ്പോൾ കൊറിയറിൽ അല്ലെങ്കിൽ പാർസൽ ചെയ്തല്ലേ അയക്കുന്നത്? ഇതെങ്ങനെയാണ്, അത് വല്ലതും പരിചരണമൊക്കെ ചെയ്തിട്ടാണോ അയക്കുന്നത്?
2: അല്ല, നമ്മൾ കന്ന് ഇളക്കിയിട്ട് നേരെ ഞങ്ങൾ അതിൻ്റെ വേര് കാര്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഞങ്ങൾ പറയും ഇവിടെ നിൽക്കുന്ന കീടമല്ല അവിടെ വരുമ്പോൾ, പലയിടത്തും പല ഇതാണ്. അപ്പോൾ നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട്, വേറെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ സാഫ് എന്ന് പറയുന്ന അത് മേടിച്ച് കലക്കി വെക്കാം.
1: ഒന്ന് പരിചരണം ചെയ്തിട്ട് നടാൻ നിങ്ങൾ
2: ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് എടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇട്ട് ഇതാണ്. നമ്മുടെ വാഴ ഏത് രീതിക്ക് നടാം, നമ്മുടെ നാട്ടിലെ വാഴകൾ ഞാലിപ്പൂവിന് വാഴ എന്ന് പറഞ്ഞാൽ ഏത് മഴയത്തും ഏത് ഉണക്കത്തും നമുക്ക് നടാം. വിദേശ വാഴകൾ നടാനൊക്കില്ല. നമ്മുടെ വിദേശ വാഴകളാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ വാഴയുടെ മണ്ടയിൽ വീണാൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അഴുകി പോകുന്നത്. നമ്മുടെ വാഴയിൽ ഒന്ന് വെള്ളം നനച്ച് നോക്കിയാൽ പുറം സൈഡ് ആണ് അഴുകുന്നത്, പക്ഷെ അക സൈഡ് കൊണ്ട് പൊടിച്ചു വരും. ഇത് സെൻറ്റർ കൊണ്ട് അഴുകി പോകുന്നതുകൊണ്ട് പൊടിക്കില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ കവറിനകത്ത് വെച്ച് സൈഡിൽ വെള്ളം ഒഴിച്ച് പൊടിച്ചതിന് ശേഷം നടുക എന്ന് പറയും.
1: അപ്പം ഇത്രയും വാഴ ഇനം താങ്കളുടെ കയ്യിലുണ്ട്, വാഴക്കൊല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ എവിടെയെങ്കിലും വെളിയിലൊക്കെ കൊണ്ട് പ്രദർശനമൊക്കെ ചെയ്യാറുണ്ടോ?
2: ഉണ്ട്. ഇത് പ്രദർശനം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വാഴച്ചേട്ടനാണ് അതിന് പോണത്.
1: പുള്ളിക്കാരൻ്റെ കൂടാണ് നിങ്ങളും പോകുന്നത്?
2: ഞാൻ മാക്സിമം പോകാവില്ല, വാഴച്ചേട്ടനാണ് പോണത്. ആ വാഴച്ചേട്ടൻ പോണ സമയത്ത് വാഴക്കൊലകൾ വാഴച്ചേട്ടന് കൊടുക്കും.
1: വാഴക്കൊലയുടെ ഡിമാൻഡ് ഉണ്ടോ? അതും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്?
2: വരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാതെ പോണതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഏത്തപ്പഴമാണ്. കൊടുക്കേണ്ടത് കുന്നം പഴമാണ്. അതിനും കണക്കുണ്ട്. ഒരു വയസ്സ് ആവുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി മൊത്തത്തിൽ കളഞ്ഞ് വേണം കുറുക്കി കൊടുക്കാൻ. ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊലി വിരിഞ്ഞ് ഉണക്കി പൊടിച്ചു കൊടുക്കുക എന്നാണ്. അതിൻ്റെ കറയ്ക്കാണ് ഔഷധം. നമ്മുടെ നാട്ടിൽ അൾസറിൻ്റെ അസുഖക്കാറുണ്ട്. അൾസറിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ വയറുവേദന ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് ഈ കുന്നം പഴം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശമനം കിട്ടും. കുറയുമെന്ന് ഞാൻ പറയില്ല, ശമനം കിട്ടും. അതിന് വേണ്ടി തന്നെ ഇവിടെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്.
1: കുന്നമ്പഴം
2: ആന്ധ്രയെന്നൊക്കെ വിളിച്ച് ചോദിക്കും, പഴം ഉണ്ടെങ്കിൽ കൊലയുണ്ടെങ്കിൽ കൊലയോടുകൂടി അയക്കാനാണ് പറയണത്. നമ്മൾ ആ ഒരു കുന്നമ്പഴം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ 30 രൂപ നമുക്ക് കിലോയ്ക്ക് തരില്ല. അതിലേക്ക് കുന്നമ്പഴം നമ്മൾ ആന്ധ്രയ്ക്ക് അയക്കുകയാണെങ്കിൽ ഒരു കൊലയുണ്ട് ഇത്ര കിലോയാണ്, ഓക്കെ ഇത്ര രൂപ ഞാൻ തരാം, ഇതാണ് പറയണത്.
1: ചോദിക്കുന്ന വില,
2: ചോദിക്കുന്ന പൈസയാ.
1: പിന്നെ ഈ പൂജയ്ക്കൊക്കെ വേണ്ടിയും ആൾക്കാർ വന്ന് ഈ കൊലയൊക്കെ
2: പൂജയ്ക്ക് കൊണ്ടുപോകണ പൂജക്കതളിയാണ് മെയിനായിട്ട് എടുക്കണ പൂജക്കതളിയാണ്. പിന്നെ പൂജയ്ക്കായിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ വിരൂപാക്ഷി പളനിയിൽ പഞ്ചാമൃതത്തിന് എടുക്കുന്ന പഴം. എല്ലായിടത്തും പ്രത്യേകത ഉണ്ട്. കരിങ്കതളി ഏറ്റവും വലിയ ഔഷധമുള്ള പഴമാണ്. കരിങ്കതളി എന്ന് പറയുമ്പോൾ കാട്ടിലുള്ള ഇറച്ചി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ വിളഞ്ഞ കാ അതിനകത്തിട്ട് കറി വെച്ചാൽ വയറ്റിന് വരെ ക്ലിയറാണ്. ആ കറിക്കും ടേസ്റ്റ് വ്യത്യാസമാണ്.
1: ഇങ്ങനെ വ്യത്യസ്ത വാഴകൾക്ക് വ്യത്യസ്ത
2: ഓരോ വാഴയ്ക്കും ഒരേ ഗുണങ്ങളുണ്ട്. ഏതൊരു വാഴയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
1: അപ്പോൾ ഇപ്പോൾ 400 ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, ഇനിയും കൂട്ടാനുള്ള വല്ല പ്ലാൻ ഉണ്ടോ? അതോ ഉള്ളതൊക്കെ ഇനിയും നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ?
2: ഇപ്പം ഞാനൊക്കെ വാഴയിൽ ഇറങ്ങുമ്പോൾ 400 ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് ആ പൈസ കൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അവസാനം വീട്ടിൽ വരെ എനിക്കെതിരെ വഴക്കും പ്രശ്നമായി. കാരണം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന മൊത്തവും ഈ വാഴക്കന്ന് വാങ്ങാൻ ഉപയോഗിച്ചു. നല്ല എമൗണ്ടുകൾ കൊടുത്തു എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറേയൊക്കെ ആൾക്കാർ വന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ട് വേറെ ഒന്ന് വാങ്ങാൻ ഒക്കുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അത് കൊടുത്ത് വേറെ ഒന്ന് മേടിക്കുക. അങ്ങനെ അങ്ങനെ ആയി. ഇപ്പം 400 ഇനമായി. ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്.
1: ഇപ്പം ഉണ്ണികൃഷ്ണൻജി, താങ്കളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് നല്ലൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി.
2: താങ്ക് യു.
0: ശാസ്ത്രീയമായ രീതിയിൽ വാഴ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കിയ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേരണയും പ്രചോദനവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ശ്രീ ഉണ്ണികൃഷ്ണന്റെ ഫോൺ നമ്പർ 7736267311. നമ്പർ ഒരിക്കൽ കൂടി 7736267311. ഇനി കേരള കാർഷിക സർവകലാശാലയുടെ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. അതിനു മുൻപായി ഒരു ഗാനം ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കുരുമുളകിന്റെ കൊടുത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം.

കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ട ഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം, ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണ്ണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കും.

0: ാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: ഇന്നി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഉത്തരം, കായ്ഫലം തുടങ്ങി 4 മുതൽ 5 വർഷം വരെ കഴിഞ്ഞ കവുങ്ങിൽ നിന്നുമാണ് വിത്തടയ്ക്ക ശേഖരിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
1: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.

നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്കായുള്ള വായ്പാ പദ്ധതി PM സ്വനിധി. വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നവർക്ക് 7% പലിശ സബ്സിഡി നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആദ്യ വായ്പ വിജയകരമായി തിരിച്ചടച്ചാൽ 2 തവണ 20,000 രൂപ വരെ വായ്പ നേടാം. തുടർന്ന് 3 തവണ 50,000 രൂപ വരെ ഉയർന്ന വായ്പയും ലഭിക്കുന്നതാണ്.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ അധ്യാപികയും വിദ്യാഭ്യാസ വിചക്ഷണയുമായ ഡോക്ടർ ജോളി സക്കറിയ അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഗുപ്തനായർ സാറായിരുന്നു ഡോക്ടർ കമ്മിറ്റിയുടെ ചെയർമാൻ. ഞങ്ങള് എഴുതി ഡോക്ടർ കമ്മിറ്റി ചെന്നപ്പം അവിടെ കമ്മിറ്റിയിലെല്ലാം ഉണ്ടായിരുന്ന ചിലർ ചോദിച്ചു, ഇതെന്താ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണോ വർണ്ണം അതോ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള 9-10 ക്ലാസ്സുകളിലെ സെൻട്രൽ പ്രീ മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 15. കുടുംബ വാർഷിക വരുമാനം 2,00,000 രൂപയിൽ താഴെയുള്ളവർക്ക് ഇ ഗ്രാൻഡ് പോർട്ടൽ മുഖേന അപേക്ഷിക്കാം. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇ ഗ്രാൻഡ്സ് മുഖേന സ്കോളർഷിപ്പ് കൈപ്പറ്റുന്ന സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺ എയ്ഡഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷിക്കാൻ ആധാർ

അക്കൗണ്ട് നിർബന്ധമാണ്. ഡേ സ്കോളർ വിദ്യാർത്ഥിക്ക് 3,500 രൂപ, ഹോസ്റ്റൽ വിദ്യാർത്ഥിക്ക് 7,000 രൂപ നിരക്കിൽ ഒറ്റത്തവണ സ്കോളർഷിപ്പ് ലഭിക്കും. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥിക്ക് 10% തുക അധികം ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ട സാക്ഷ്യപത്രം ഹാജരാക്കണം. ജാതി, വരുമാന സർട്ടിഫിക്കറ്റ്, ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ മാത്രം, ഹോസ്റ്റൽ ഇൻമേറ്റ് സർട്ടിഫിക്കറ്റ് ബാധകമെങ്കിൽ മാത്രം ഇനി ഈ രേഖകൾ സ്കോളർഷിപ്പിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ സ്ഥാപന മേധാവി മുമ്പാകെ ഹാജരാക്കണം. 2026-27 വർഷം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് മാത്രം പുതുതായി അപേക്ഷിച്ചാൽ മതി. എന്നാൽ 2025-26 വർഷം ക്ലാസ് 9-ൽ അപേക്ഷിക്കാത്തവർക്ക് 2026-27 വർഷം 10-ാം ക്ലാസ്സിലേക്ക് മാത്രം പുതുതായി അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0486229697. കേരള കന്നുകാലി വികസന ബോർഡ് KLD ബോർഡ് മാട്ടുപ്പെട്ടി ഫാമിൽ 2026 ജൂലൈ 21, 22, 23 തീയതികളിൽ നടത്താനിരുന്ന അവിദഗ്ധ തൊഴിലാളി നിയമനത്തിലുള്ള അഭിമുഖവും കായികക്ഷമതാ പരിശോധനയും സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതിയും സമയവും പിന്നീട് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുമെന്ന് മാനേജർ അറിയിച്ചു.

കാലാവസ്ഥ. ഇടുക്കിയിൽ ഇന്ന് ഏറ്റവും ഉയർന്ന താപനില 25 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. വൈകുന്നേരം ഏകദേശം 19 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് കുറവ്. ഇന്ന് ഇടുക്കിയിൽ ഏകദേശം 14 കിലോമീറ്റർ വേഗത്തിൽ മൃദുവായ കാറ്റ് വീശി, ചിലപ്പോൾ നേരിയ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഏകദേശം 1.1 മില്ലിമീറ്റർ. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം വെള്ള നീല റേഷൻ കാർഡുകൾ PHH വിഭാഗത്തിലേക്ക് പിങ്ക് കാർഡ് തരംമാറ്റുന്നതിനായി അർഹരായ മുൻഗണനാ റേഷൻ കുടുംബങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അർഹരായ കാർഡ് ഉടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ മുഖേനയോ ഓൺലൈനായി അപേക്ഷിക്കാം. നിങ്ങൾ കേട്ടത് ഹൈ റേഞ്ച് വൃത്താന്തം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ

0: ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററികാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
1: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed, that has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
0: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു. നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കീ ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4ാം കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ

0: ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3rd സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളീശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളീശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
0: ലിത്വാനിയയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 ഒരു സ്വർണവും 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 കൂടിയാണ് സർവീസ് ആരംഭിക്കുക. നിലവിൽ 17 നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് ഒന്നിലധികം വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനുവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. സമയം 7 കഴിഞ്ഞ് 35:36. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇടുക്കി ആഴ്ചയിൽ.

0: അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി എക്സൈസ് വിമുക്തി മിഷൻ ജില്ലാതല പരിപാടി സംഘടിപ്പിച്ചു. കട്ടപ്പന മുനിസിപ്പൽ ഹാളിൽ നടന്ന പരിപാടി റോയ്ക്കെ പൌലോസ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ലഹരിക്ക് അടിമകളാകുന്നത് യുവാക്കളും കുട്ടികളുമാണെന്നത് പ്രശ്നത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുവെന്ന് എംഎൽഎ പറഞ്ഞു. ലഹരിക്കെതിരെ സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. സർക്കാരിന്റെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണം. അത് വരും തലമുറയോട് നാം ചെയ്യേണ്ട ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൌൺസിലർ ബേബി കുര്യൻ, ഗവൺമെന്റ് ട്രൈബൽ HSS പ്രിൻസിപ്പൽ മിനി കെ ഐസക്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പ്രദീപ് കുമാർ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജ് അധ്യാപകൻ ജോസഫ് സിറിയക്, ഇടുക്കി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാർ VR, കട്ടപ്പന എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അതുൽ ലോനൻ, വിമുക്തി ജില്ലാ മാനേജർ ഹരികുമാർ PS തുടങ്ങിയവർ സംസാരിച്ചു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പ്രിൻസ് ബാബു ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഇടുക്കി സർക്കിൾ ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ ഡെനിസൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തങ്കമണി റേഞ്ചിലെ പ്രിവന്റീവ് ഓഫീസർ ബിനു ജോസഫ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സെന്റ് ജോർജ് ഹൈസ്കൂൾ, ഗവൺമെന്റ് ട്രൈബൽ HSS വിദ്യാർത്ഥികൾ അധ്യാപകർ, തൊടുപുഴ കോഓപ്പറേറ്റീവ് ലോ കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപകർ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വിമുക്തി മിഷനും തൊടുപുഴ കോഓപ്പറേറ്റീവ് സ്കൂൾ ഓഫ് ലോയും ചേർന്ന് നടത്തിയ ജില്ലാതല പ്രസംഗ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് സർവീസ് പുതിയ മാറ്റത്തിന്റെ തുടക്കമാണെന്ന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉപ്പുതോട് വഴിയുള്ള കോട്ടയം തോപ്രാംകുടി KSRTC സർവീസ് ചെറുതോണിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. വീട്ടമ്മമാരുടെ പ്രയത്നം വളരെ വിലപ്പെട്ടതാണ്. വനിതകളുടെ വലിയ മാറ്റത്തിനു വേണ്ടിയുള്ള പരിശ്രമമാണ് സർക്കാർ നടത്തുന്നത്. ഇതിന് ഒറ്റക്കെട്ടായ ശ്രമം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. റോയ്കെ പൌലോസ് MLA, FRAJ MLA, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക ജന്തുജന്യ രോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിൽ എലിപ്പനി രോഗബാധ തടയുന്നതിനുള്ള പ്രതിരോധ ക്യാമ്പയിൻ കവചം 2026 ജില്ലാതല ഉദ്ഘാടനവും പോസ്റ്റർ പ്രകാശനവും അഡ്വക്കേറ്റ് സേനാപതി വേണു MLA നിർവഹിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ മുൻകരുതലെടുക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് MLA പറഞ്ഞു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് ഈട്ടിക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ആരോഗ്യ കേരളം, റോട്ടറി ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നിയമവും നയങ്ങളും നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർ സ്വന്തം ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിയാൽ വിവരാവകാശ നിയമം തന്നെ ആവശ്യമില്ലെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം നിയോജക മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സുതാര്യത ഉറപ്പാക്കുകയാണ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം. ഓരോ കാര്യങ്ങളും സുതാര്യമായി ചെയ്യുമെന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ വിവരാവകാശ നിയമം ആവശ്യമില്ല. സർക്കാർ നടപ്പാക്കുന്ന നയങ്ങളും പദ്ധതികളും സംബന്ധിച്ച് ജനങ്ങൾക്ക് അവബോധം പകരുകയാണ് ഈ നിയമം. നിയമം നിർമ്മിക്കുന്നതും നയങ്ങൾ പ്രഖ്യാപിക്കുന്നതും ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തിയാകണമെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതി വിജയിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നിയമങ്ങളും ഭരണ സംവിധാനങ്ങളും അത് എഫക്റ്റീവായി സുതാര്യമായി അത് പ്രവർത്തിക്കേണ്ട രീതിയിൽ ആ സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുമ്പോഴാണ്. നിങ്ങൾ ഏത് നിയമം നിർമ്മിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ നിയമത്തെക്കുറിച്ചൊരു സംശയം തോന്നുകയാണെങ്കിൽ, മനസ്സിലെന്തെങ്കിലും ആ നിയമം എങ്ങനെയാകണം, അത് നല്ലതാണോ മോശമാണോ, ആ നിയമനിർമ്മാണം നടത്തുന്നത് കൂടുതലും സർക്കാർ നയങ്ങൾ രൂപീകരിക്കുന്നു. സെക്രട്ടറി തലങ്ങളിൽ, ഉദ്യോഗസ്ഥ തലങ്ങളിൽ ബ്യൂറോക്രസിയാണ് നിയമങ്ങൾ, ചട്ടങ്ങൾ ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നിങ്ങളൊരു നിയമം നിർമ്മിക്കുമ്പോൾ ആ ഒരു നിയമം നിർമ്മാണം വഴി ഈ സമൂഹത്തിലെ ഏറ്റവും ദരിദ്ര നാരായണനായ ഒരു വ്യക്തിക്ക് അവന്റെ ജീവിതത്തിൽ ആ നിയമം

0: ഏത് നിയമങ്ങളും എടുത്തോ, നിയമങ്ങളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യമെന്ന് പറയുന്നത് ജനങ്ങളുടെ വെൽഫെയറാണ്. ആ നിയമങ്ങൾ അനുശാസിച്ചു കൊണ്ടുള്ള സർക്കാർ നയങ്ങൾ രൂപീകരിച്ച് ജനങ്ങളുടെ വെൽഫെയർ പദ്ധതികൾ വിവിധ വകുപ്പുകളിൽ, അത് വിദ്യാഭ്യാസ വകുപ്പായിക്കോട്ടെ, നമ്മുടെ സാംസ്കാരിക വകുപ്പായിക്കോട്ടെ, വനം വകുപ്പായിട്ട് റവന്യൂ ആയിക്കോട്ടെ, കൃഷി വകുപ്പായിക്കോട്ടെ, ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നയങ്ങൾ പ്രഖ്യാപിച്ച് അത് നിയമങ്ങളാക്കി നമ്മളൊരു രാഷ്ട്ര നിർമ്മാണത്തിനും നമ്മുടെ സമൂഹത്തിന്റെ ഗവർണൻസിന് വേണ്ടി നമ്മൾ ഓരോ നിയമങ്ങൾ പാസാക്കുമ്പോൾ അതിൽ വരുന്ന കാലതാമസങ്ങളും അതിൽ വരുന്ന നടപടിക്രമങ്ങളുടെ ലംഘനങ്ങളും ഈ പറയുന്ന സ്വജനപക്ഷപാതം, നമ്മളൊരു ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ജനസംഖ്യയുള്ള രാജ്യം, ഏതൊരു 150 കോടിയോളം ജനങ്ങൾ, നമ്മൾ പറയും യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ നമ്മളെക്കാൾ വികസിതമാണ്, അവിടെയൊക്കെ സർക്കാർ സംവിധാനങ്ങൾ സുതാര്യമാണ്, ട്രാൻസ്പെറന്റ് ആണ് എന്ന് പറയുമ്പോൾ, ഞാനൊരു 7 വർഷം സ്വിറ്റ്സർലൻഡ് ജോലി ചെയ്ത, സ്വിറ്റ്സർലൻഡിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് 10 മില്യണാണ്, നമ്മുടെ ജനസംഖ്യ കേരളത്തിൽ 3.5 കോടി ജനങ്ങളാണ്. അപ്പൊ നമ്മുടെ പകുതി പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു രാജ്യം, വിസ്തൃതിയിൽ നമ്മൾ 39,000 39,000 സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതി, സ്വിറ്റ്സർലൻഡിന്റെ ഭൂവിസ്തൃതി 44,000 സ്ക്വയർ കിലോമീറ്ററാണ്. അത്രയും വലിയ ഒരു രാജ്യത്ത് നമ്മുടെ പകുതിയിൽ കുറവുള്ള ആളുകൾ, വിദ്യാസമ്പന്ന ആളുകൾ ജീവിക്കുമ്പം ആ രാജ്യം മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവിടെ സിവിക് സെൻസ് ഉണ്ട് ആളുകൾക്ക് പൊതുവെ, കാരണം അവരുടെ ജീവിത സാഹചര്യം അങ്ങനെയാണ്, നമ്മുടെ ജീവിത സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. ഇവിടെ സർവൈവലാണ് നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം.
1: പൊതു അധികാര സ്ഥാപനങ്ങളിലെ അഴിമതി, സ്വജനപക്ഷപാതം, കാലതാമസം തുടങ്ങിയവ ചെറുക്കുന്നതിനുള്ള വിവരാവകാശ നിയമം കാര്യക്ഷമതയോടെ നടപ്പാക്കുന്നു എന്നുറപ്പാക്കാനാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പൽ ടൗൺഹാളിൽ നടന്ന പരിപാടിയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീറ ജലീൽ, വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ സോണിച്ചൻ പി ജോസഫ്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വായനയും വിജ്ഞാനവുമാണ് മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതെന്നും മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നതെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. വായന മാസാചരണത്തിന്റെ ജില്ലാതല സമാപനം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ വായനശാലകളെ ശക്തിപ്പെടുത്തുകയും അതുവഴി സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് കേരളത്തെ നയിക്കുകയും ചെയ്ത പി എൻ പണിക്കരുടെ സംഭാവനകൾ രാജ്യം മുഴുവൻ തിരിച്ചറിഞ്ഞ് ആദരിക്കപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. എം എൽ എ ഫണ്ടിൽ നിന്ന് ലൈബ്രറികൾക്ക് പുസ്തകം വാങ്ങാനുള്ള തുക ചെലവഴിക്കുമ്പോഴാണ് ഏറ്റവും സംതൃപ്തി ലഭിക്കാറുള്ളത്. അത് കാലാതിവർത്തികളായി നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ വർഷവും വളരെ നല്ല നിലയിൽ ക്രമീകരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് വായനശാലകൾക്ക് ഗ്രന്ഥശാലകൾക്ക് ഒരർത്ഥം നൽകിയ ഒരു വ്യക്തിത്വമാണ് പി എൻ പണിക്കർ. പണിക്കർ സാർ അദ്ദേഹത്തിന്റെ ജീവിത വീക്ഷണങ്ങളും അദ്ദേഹം ജീവിതത്തിൽ മുമ്പോട്ട് വെച്ച ആശയങ്ങളും, ഒരു അധ്യാപകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറ്റെടുത്തത് ഒരു അധ്യാപകന്റെ ഒരു കർത്തവ്യം മാത്രമാണ്. അതിനോടനുബന്ധമായി മറ്റനവധി മേഖലകളിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു എന്നതാണ്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് ലൈബ്രറികൾക്ക് ഒരു രൂപവും ഭാവവും നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സാക്ഷരതയ്ക്ക് കേരളം നമുക്കറിയാം ഇന്ന് 100% സാക്ഷരതയുള്ള സംസ്ഥാനമായി മാറി വരുവാൻ കഴിഞ്ഞു. അതിനൊക്കെ ഒരു ആരംഭം കുറിക്കാനും നേതൃത്വപരമായ അതിനൊരു ചുക്കം പിടിക്കാനും ഒക്കെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. അപ്പൊ അങ്ങനെ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിത്വമുണ്ട്. ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വളരെ പരിമിതമായ യാത്രാ സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ലൈബ്രറികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന്റെ ഗ്രാമീണ മേഖലയിൽ കൊണ്ടുവരുവാൻ സാധ്യമാകുന്നത്.
1: വായിക്കുകയും വായന കഴിഞ്ഞ് എക്കാലവും സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാവുന്ന അമൂല്യമായ ശേഖരമാണ് പുസ്തകങ്ങളെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് പറഞ്ഞു. പൊതുചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തുന്ന അതിഥികൾക്ക് മെമൻഡോയും ഫലകങ്ങളും നൽകുന്ന ശീലം ഉപേക്ഷിച്ച് പുസ്തകങ്ങൾ സമ്മാനമായി നൽകാൻ സംഘാടകർ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു.

0: ലഭിച്ചു. അങ്ങനെ കിട്ടുന്ന പുസ്തകങ്ങൾ സ്വയം വായിക്കാനും വായനയ്ക്ക് ശേഷം ലൈബ്രറികൾക്ക് കൈമാറാനും കഴിയും. വായനാ മാസാചരണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം ചീഫ് വിപ്പ് നിർവഹിച്ചു. പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ വൈസ് ചെയർമാൻ ജോസ് വഴുതനപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഐ ആർ പ്രസാദ്, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ജെന്നി കെ അലക്സ്, ഫാദർ ബെൻസൺ എൻ ആന്റണി, ലൈബ്രറിയൻ ലിസ് ജേക്കബ്, പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ലാലു ചകനാൽ, സെക്രട്ടറി നൈസി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭരണകൂടം, ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ലൈബ്രറി കൌൺസിൽ, പി എൻ പണിക്കർ ഫൗണ്ടേഷൻ എന്നിവർ ചേർന്നാണ് വായനാ മാസാചരണം സംഘടിപ്പിച്ചത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുള്ള വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി കെ എ തുളസി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പുകളുടെ ഇടുക്കി ജില്ലാതല അവലോകന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രവർത്തനത്തിലെ വീഴ്ച മൂലമോ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവ് മൂലമോ വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് നഷ്ടമാകുന്നത് അനുവദിക്കാനാകില്ല. വീട്, കുടിവെള്ളം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാകാത്ത നിരവധി പേർ ഇനിയും നാട്ടിലുണ്ട്. ഈ സാഹചര്യത്തിലും കോടിക്കണക്കിന് രൂപയുടെ വികസന ഫണ്ട് പാഴായിപ്പോകുന്നു എന്നത് ഒഴിവാക്കണം.
1: പ്രവർത്തനത്തിന്റെ പോരായ്മ കൊണ്ട്, നമ്മുടെ ഒരു ജാഗ്രത കുറവുകൊണ്ട്, നമ്മുടേതായിട്ടുള്ളൊരു വീഴ്ച കൊണ്ട് അത്തരത്തിൽ ഫണ്ടുകൾ പാഴായിപ്പോയി അല്ലെങ്കിൽ വക മാറിപ്പോയി എന്ന തരത്തിൽ മറ്റാർക്കും വിമർശിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് എന്നുള്ളത് എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഒക്കെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വകുപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു വലിയ വകുപ്പാണ്, ഏറ്റവും കൂടുതൽ ഫണ്ടിംഗ് ഉള്ള വകുപ്പാണ്, ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വകുപ്പ് കൂടിയാണ്.
0: വകുപ്പുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന പരാതികൾ പരിഹരിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികൾ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് സംബന്ധിച്ച അവലോകനം നൽകണം. ഇതിനായി എസ് സി എസ് ടി പ്രൊമോട്ടർമാർക്ക് കൃത്യമായ പരിശീലനം നൽകണം. ആദിവാസി മേഖലകളിൽ കുടിവെള്ളം ലഭ്യമല്ലാത്ത വീടുകളിൽ ഉടൻ കുടിവെള്ളം എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. നെറ്റ്വർക്ക് സൗകര്യം ലഭ്യമല്ലാത്ത ഉന്നതികളിൽ നെറ്റ്വർക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികളും യോഗം ചർച്ച ചെയ്തു. ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസറും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറും പട്ടികവർഗ മേഖലയിലെ പദ്ധതികൾ യോഗത്തിൽ അവതരിപ്പിച്ചു. മറയൂർ പഞ്ചായത്തിൽ എം പി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ട്രൈബൽ മ്യൂസിയം കെട്ടിടം പട്ടികവർഗ വികസന വകുപ്പ് ഏറ്റെടുത്ത് മാതൃകാ പദ്ധതിയായി വികസിപ്പിക്കണമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി ആവശ്യപ്പെട്ടു. ഇതിനായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുന്നത് ഉചിതമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആദിവാസി വിഭാഗങ്ങൾ കൂടുതലുള്ള അടിമാലിയിൽ കൂടുതൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സ്ഥാപിക്കണം. ഇതിനായി സംസ്ഥാന സർക്കാർ ശുപാർശ നൽകണമെന്നും എം പി ആവശ്യപ്പെട്ടു. റോയ് കെ പൗലോസ് എം എൽ എയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ജില്ലയിലെ വിവിധ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തി. പട്ടികജാതി വികസന വകുപ്പിന്റെ പദ്ധതികളും തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി നടപ്പാക്കുന്ന എസ് സി എസ് പി പദ്ധതികളും യോഗത്തിൽ അവലോകനം ചെയ്തു. എസ് സി എസ് പി പദ്ധതി നടത്തിപ്പ് കാര്യക്ഷമമാക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവായ മാനദണ്ഡം പുറത്തിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ പട്ടികജാതിക്കാരായ ഭൂരഹിത ഭവനരഹിതരുടെ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ പട്ടികജാതി ഓഫീസർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പട്ടികജാതി വിഭാഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം നഷ്ടപരിഹാരമായി ഈ വർഷം 20 പേർക്ക് 20 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ യോഗത്തിൽ അറിയിച്ചു. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എംഎൽഎമാരായ എഫ് രാജ, സേനാപതി വേണു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ, ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ എ എൻ നസീം, പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ ഡി ധർമ്മലശ്രീ, പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ്, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പെട്ടിമുടി മുതൽ ഇഡലിപ്പാറ വരെയുള്ള 1.35 കിലോമീറ്റർ റോഡ് 45 ദിവസത്തിനകം പൂർത്തീകരിക്കണം. ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മന്ത്രി കെ എ തുളസിയുടെ നിർദ്ദേശം. 45 ദിവസത്തിനകം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി. വനംവകുപ്പ് മുഖേന നിർമ്മിച്ചു നൽകിയ 58 വീടുകൾ തകർന്ന അവസ്ഥയിലാണ്. ഈ വീടുകൾ

0: ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും. ഭക്ഷ്യധാന്യം സംഭരിക്കുന്നതിനുള്ള ഗോഡൌണിന്റെ നിർമ്മാണം പൂർത്തിയായി. ഒരാഴ്ചയ്ക്കകം കെട്ടിടം നമ്പർ സിവിൽ സപ്ലൈസ് വകുപ്പിന് കൈമാറാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിന് പ്രദേശത്തെ വൈദ്യുതീകരണ ജോലികൾ ഊർജിതമാക്കാനും നിർദ്ദേശിച്ചു. നിലവിൽ ഇവിടെ ടവറുകളുണ്ടെങ്കിലും സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഭാഗികമായി മാത്രമേ കവറേജ് ലഭിക്കുന്നുള്ളൂ. വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകി. KSEBയുടെ കേബിളുകൾ തകരാറിലായതുമായി ബന്ധപ്പെട്ട പരിശോധന ഏകോപിപ്പിക്കാൻ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറെ ചുമതലപ്പെടുത്തി. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജലജീവൻ മിഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം ഡിസംബറിൽ പൂർത്തീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഇടുക്കി ഹൈറേഞ്ചിൽ കാർഷിക പ്രതിസന്ധി. മഴക്കുറവും കാലാവസ്ഥാ വ്യതിയാനവും ഏലം ഉൽപ്പാദനത്തെ തളർത്തുന്നു. കേരളത്തിന്റെ സുഗന്ധവ്യഞ്ജന കലവറയായ ഇടുക്കി ഹൈറേഞ്ചിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലേക്ക്. ആഗോള കാലാവസ്ഥാ വ്യതിയാനവും പതിവിലും വിപരീതമായി അനുഭവപ്പെടുന്ന കടുത്ത മഴക്കുറവും ഹൈറേഞ്ചിലെ കർഷകരുടെ നട്ടല്ലൊടിക്കുകയാണ്. സുഗന്ധവ്യഞ്ജനങ്ങളിൽ റാണി എന്നറിയപ്പെടുന്ന ഏലത്തിന്റെ ഉൽപ്പാദനത്തെയാണ് ഈ പ്രതികൂല സാഹചര്യം ഏറ്റവും മാരകമായി ബാധിച്ചിരിക്കുന്നത്. വരും വിളവെടുപ്പ് കാലങ്ങളിൽ ഏലം ഉൽപ്പാദനത്തിൽ വൻതോതിൽ ഇടിവുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൈറേഞ്ചിന്റെ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. തുലാവർഷവും ഇടവപ്പാതിയും സമയത്തിന് ലഭിക്കാത്തതും ലഭിക്കുമ്പോൾ പെയ്യുന്ന അസമയത്തുള്ള അതിശക്തമായ മഴയും കൃഷിയെ ദോഷകരമായി ബാധിക്കുന്നു. തണുപ്പുള്ള കാലാവസ്ഥ ആവശ്യമുള്ള ഏലച്ചെടികൾക്ക് ഹൈറേഞ്ചിൽ അനുഭവപ്പെടുന്ന അസാധാരണമായ ചൂട് താങ്ങാൻ കഴിയുന്നില്ല. ഇത് ചെടികൾ കരിഞ്ഞുണങ്ങുന്നതിനും ചീയൽ പോലെയുള്ള രോഗങ്ങൾ പടരുന്നതിനും കാരണമാകുന്നു. മഴയുടെ ലഭ്യത കുറഞ്ഞതോടെ ഹൈറേഞ്ചിലെ തോടുകളും കുളങ്ങളും വറ്റിവരണ്ടു. ആവശ്യത്തിന് നനയ്ക്കാൻ വെള്ളമില്ലാത്തത് ഏലത്തോട്ടങ്ങളെ ഉണക്കിലേക്ക് നയിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് ഏലത്തിന്റെ ഉൽപ്പാദനത്തിലാണ്.
1: ഞാൻ ഇടുക്കി ജില്ലയിലുള്ള വണ്ടൻമേട് ചേറ്റുഴി ഭാഗത്ത് താമസിക്കുന്ന ഏലം ചെറുകിട കർഷകനാണ്. എന്റെ പേര് ബിനോഷ് നെടുമ്പള്ളി എന്നാണ്. കാലവർഷത്തിന് വൻ കുറവ് മൂലം ഈ മേഖലയിലുള്ള ഏലം കൃഷി വൻ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉള്ള മഴക്കുറവ്, ഈ മാസങ്ങളിൽ പിടിക്കേണ്ട കായ്, സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഉൽപാദനത്തിൽ ഗണ്യമായ കുറവ് നേരിടും. ഇത് എല്ലാ കർഷകരെയും വൻ പ്രതിസന്ധിയിലാക്കുകയും ഗണ്യമായ ഉൽപാദനക്കുറവിൽ വൻ ചാഞ്ചാട്ടം ഉണ്ടാക്കുമെങ്കിലും യഥാർത്ഥ വില കർഷകർക്ക് ലഭിക്കുകയില്ല. വൻകിട കമ്പനികൾ കാ സ്റ്റോക്ക് ചെയ്യുകയും പിന്നീട് വിപണിയിലേക്ക് ഇറക്കുകയും ചെയ്യും. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായ ഉപയോഗം കൊണ്ട് കൃഷി മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ വരികയും കൃഷി നശിച്ചു പോവുകയും ചെയ്യും. ജൈവവളം പ്രയോഗത്തിലൂടെ ഒരു പരിധിവരെ ഇതിനെ മറികടക്കുവാൻ, നമ്മുടെ മണ്ണിനെ ജൈവപുഷ്ടി വർദ്ധിപ്പിക്കുവാനും വരും തലമുറയ്ക്ക് കൃഷി മുൻപോട്ട് നയിക്കുവാനും 100% സാധിക്കെ, ഇതുപോലുള്ള മുൻനിര മാധ്യമങ്ങൾ മുൻപോട്ട് വന്ന് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ വിഷയം ചർച്ച ചെയ്യുകയും അധികാരികളിലേക്ക് എത്തിക്കേണ്ടതുമാണ്.
0: കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഏലത്തിന്റെ ഉൽപ്പാദനത്തിൽ 30% മുതൽ 50% വരെ കുറവുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ചെടികളിൽ പൂക്കളും ശരങ്ങളും പിടിക്കുന്ന ഘട്ടത്തിൽ ആവശ്യത്തിന് ഈർപ്പവും തണുപ്പും ലഭിക്കാത്തതാണ് ഇതിന് കാരണം. ഉൽപാദനം കുറയുന്നതിനൊപ്പം ഉൽപാദനത്തിന്റെ ഗുണനിലവാരത്തെയും ഇത് ബാധിക്കുന്നുണ്ട്. വിപണിയിൽ മികച്ച വില ലഭിക്കുന്ന വലിയ ഏലക്കകളുടെ അളവ് ഗണ്യമായി കുറയാൻ ഇത് ഇടയാക്കും. ഉൽപാദന ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടും ഉൽപാദനം കുറയുന്നത് കർഷകരെ കടുത്ത കടക്കിണിയിലേക്കാണ് തള്ളിവിടുന്നത്. ഹൈറേഞ്ചിലെ കാർഷിക മേഖലയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാരിന്റെയും കൃഷിവകുപ്പിന്റെയും അടിയന്തര ഇടപെടൽ അനിവാര്യമാണ്. കടുത്ത വരൾച്ച നേരിടാൻ തോട്ടങ്ങളിൽ തുള്ളിനന പോലുള്ള ആധുനിക സംവിധാനങ്ങൾ സ്ഥാപിക്കാൻ സബ്സിഡി അനുവദിക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള പുതിയ ഏലം ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും കർഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യുക, കാർഷിക കടങ്ങൾക്ക് ഇളവുകൾ പ്രഖ്യാപിക്കുകയും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം വേഗത്തിൽ ലഭ്യമാക്കുകയും ചെയ്യണമെന്നതാണ് കർഷകരുടെ ആവശ്യം. കാന്താരി മുതൽ കരണംപുട്ടി വരെ വിസ്മയമായി പനംകുട്ടി പള്ളിയിലെ മുളകു ഫെസ്റ്റ്. കുടിയേറ്റത്തിന്റെ കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും കനകം വിളയിച്ച ഇടുക്കിയുടെ മണ്ണിൽ വീണ്ടും ഒരു കാർഷിക വിസ്മയം. പനംകുട്ടി സെന്റ് ജോസഫ് ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുളകു ഫെസ്റ്റ് നാടിനാകെ പുതുമയും കൗതുകവുമായി. എരിവിന്റെയും നിറങ്ങളുടെ

0: വൈവിധ്യം തീർത്ത പ്രദർശനത്തിൽ കാന്താരിമുളക് മുതൽ പേരുകേട്ടാൽ ഞെട്ടുന്ന കരണം പൊട്ടി മുളക് വരെ അണിനിരന്നു. 180 വ്യത്യസ്ത ഇനം മുളകുകളാണ് മേളയിൽ വിസ്മയ കാഴ്ചയൊരുക്കിയത്. ഇടവക സമൂഹവും നാട്ടുകാരും കൈകോർത്തതോടെ പള്ളിമുറ്റം വൈവിധ്യമാർന്ന മുളക് പ്രദർശനമായി മാറി. നിത്യജീവിതത്തിൽ നാം കാണുന്ന മുളകുകൾക്ക് പുറമെ കണ്ണിന് കുളിർമയേകുന്ന അലങ്കാര മുളകുകൾ, പല വലുപ്പത്തിലും നിറത്തിലുമുള്ള ക്യാപ്സിക്കങ്ങൾ, വലുപ്പമേറിയ ബജി മുളകുകൾ എന്നിവയെല്ലാം മേളയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ലക്ഷ്യം പരമ്പരാഗത ഇനങ്ങളുടെ സംരക്ഷണം. കേവലമൊരു പ്രദർശനത്തിനപ്പുറം വലിയൊരു ലക്ഷ്യവുമായാണ് ഈ മുളക് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കുടിയേറ്റകാലം മുതൽ ഹൈറേഞ്ചുകാരുടെ അടുക്കളകളിലും പറമ്പുകളിലും നിറഞ്ഞു നിന്നിരുന്ന ഔഷധ ഗുണമേറിയ കാന്താരിമുളകിന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും വംശനാശ ഭീഷണി നേരിടുന്ന പരമ്പരാഗത മുളകിനങ്ങളെ സംരക്ഷിക്കാനും വേണ്ടിയാണ് ഇത്തരമൊരു വേദി ഒരുക്കിയതെന്ന് സംഘാടകർ പറഞ്ഞു. വിവിധയിനം മുളകുകളെ അടുത്തറിയാനും അവയുടെ കൃഷിരീതികൾ മനസ്സിലാക്കാനും നൂറുകണക്കിന് ആളുകളാണ് പനംകുട്ടിപ്പള്ളിയിലേക്ക് എത്തിയത്. കാർഷിക രംഗത്തേക്ക് പുതിയ തലമുറയെ ആകർഷിക്കാനും ജൈവകൃഷിയുടെ പ്രാധാന്യം വിളിച്ചോതാനും ഈ ഫെസ്റ്റിന് സാധിച്ചു. എരിവിന്റെ വൈവിധ്യം മാത്രമല്ല ഒത്തൊരുമയുടെയും കാർഷിക പൈതൃകത്തിന്റെയും നല്ലൊരു സന്ദേശം കൂടിയാണ് പനംകുട്ടി ഇടവകയും നാട്ടുകാരും ഈ മേളയിലൂടെ പങ്കുവയ്ക്കുന്നത്.
1: പനംകുട്ടി സെന്റ് ജോസഫ് സെന്റർ സ്കൂളിന്റെയും മിഷൻ ലീവിന്റെ ആഭിമുഖ്യത്തിൽ മുളക് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മുളക് ഫെസ്റ്റ് സംഘടിപ്പിക്കുക. നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ മുളകുകൾ ശേഖരിച്ച് എത്ര വെറൈറ്റി ശേഖരിക്കാമെന്നുള്ളൊരു ലക്ഷ്യത്തോടെ ചെയ്ത പരിപാടിയാണ്. വന്നു കഴിഞ്ഞപ്പോൾ 180 വെറൈറ്റി മുളകുകൾ ഈ പനംകുട്ടി പ്രദേശത്ത് തന്നെ ഞങ്ങൾ ശേഖരിക്കാൻ സാധിച്ചു. ആ മുളകുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ അടുത്ത സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും മുളക് ശേഖരിച്ചു, ഇത്രയും വെറൈറ്റി മുളകൾ തന്നെ രണ്ടു മാസത്തിനുള്ളിൽ പള്ളി കോമ്പടികൾ കൃഷി ചെയ്ത് ഇത്രയും വെറൈറ്റി മുളകൾ ഇവിടെ കൃഷി ചെയ്യുന്നതായിരിക്കും.
0: പനംകുട്ടി സെന്റ് ജോസഫ് പള്ളി ഇടവികാരി ഫാദർ ജോസഫ് പൗവത്തിൽ, സൺഡേ സ്കൂൾ ഹെഡ്മാസ്റ്റർ ടോമി അഗസ്റ്റിൻ, കൈക്കാരന്മാരായ സിബി പൊരുമറ്റം, ജോൺസൺ വലിയ വീട്ടിൽ, ബ്രദർ ലിയോ പൊരുമറ്റത്തിൽ, സിസ്റ്റർ വിമൽ, സിസ്റ്റർ ജൂലി മാത്യു, സോണി, ടോമി, ഡെൽമി എന്നിവർ നേതൃത്വം നൽകി.
2: ഇന്നത്തെ ഇടുക്കി വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യ ഉത്തരവും അറിയാം. ചോദ്യം ഇതായിരുന്നു, ഏഷ്യയിൽ ആദ്യം വൈദ്യുതി എത്തിയ നഗരം ഏതാണ്? ഏഷ്യയിൽ ആദ്യം വൈദ്യുതി എത്തിയ നഗരമാണ് ബംഗളൂരു.

ഇതാകാശവാണി ദേവികുളം സ്പൈസഭം. സമയം 8 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്. ഇപ്പോൾ പൊതുപാടുകൾ. ജയിലർ എന്ന ചിത്രത്തിൽ ശിൽപ റാവു, അനിരുദ്ധ് രവിചന്ദ്രൻ എന്നിവർ പാടിയത്.

വിജയ് യേശുദാസും ശക്തിശ്രീ ഗോപാലനും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇനി പോർത്തേഴിൽ എന്ന ചിത്രത്തിൽ ഗൗതം ഭരദ്വാജ് പാടിയതാണ്.

പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. ഇന്ത്യയുടെ ഊർജ ഭൂപടം മാറ്റിമറിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ചരിത്രാത്മക പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായി സബ്സിഡി നൽകുന്നു. സബ്സിഡിയോടെ മേൽക്കൂര സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളുടെ വൈദ്യുതി ചെലവുകളും അതുവഴി സർക്കാരിന്റെ വൈദ്യുതി ചെലവുകളും കുറയ്ക്കാൻ കഴിയുമെന്നും പദ്ധതി വിഭാവന ചെയ്യുന്നു. ഇങ്ങനെ രാജ്യത്ത് സോളാർ ഊർജത്തിന്റെ വ്യാപക ഉപഭോഗം പ്രോത്സാഹിപ്പിച്ച് ഏകദേശം 75,000 കോടി രൂപയുടെ ലാഭമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഊർജ്ജ മാർഗങ്ങൾ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സഹായിക്കുന്നു. സോളാർ ഊർജത്തിലേക്ക് മാറുന്നതിലൂടെ ഇന്ത്യയുടെ കാർബൺ പാദമുദ്ര കുറയ്ക്കാമെന്നും സർക്കാർ ലക്ഷ്യമിടുന്നു. 2026-27 സാമ്പത്തിക വർഷം വരെയാണ് പദ്ധതി നടപ്പാക്കുക. പദ്ധതിക്ക് മൊത്തം 75,021 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. പദ്ധതി ദേശീയ തലത്തിൽ ദേശീയ പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഏജൻസിയും സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് ഇംപ്ലിമെന്റേഷൻ ഏജൻസികളും മുഖേന നടപ്പാക്കും. പദ്ധതി പ്രകാരം 2 കിലോവാട്ട് വരെ ശേഷിയുള്ള സിസ്റ്റങ്ങൾക്ക് യൂണിറ്റ് വിലയുടെ 60

0: ശതമാനം സബ്സിഡിയും 2 കിലോവാട്ട് മുതൽ 3 കിലോവാട്ട് ശേഷിയുള്ള അധിക വിഭാഗത്തിന് 40% സബ്സിഡിയും ലഭിക്കും. 3 കിലോവാട്ട് വരെ ശേഷിയുള്ള റെസിഡൻഷ്യൽ റൂഫ് ടോപ്പ് സോളാർ RTS സംവിധാനം സ്ഥാപിക്കുന്നതിനായി വീടുകൾക്ക് ബാധ്യതാരഹിതവും കുറഞ്ഞ പലിശ നിരക്കിലുമായ വായ്പയും ലഭ്യമാകും. ഇവ വഴി പദ്ധതിയിൽ പങ്കെടുക്കുന്ന വീടുകൾക്ക് തുടക്ക ചെലവിൽ വലിയ ആശ്വാസം ലഭിക്കും. സോളാർ സംവിധാനം എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാനുമാകും. സൂര്യകർ മുഫ്ത് ബിജ്ലി യോജനയുടെ പ്രയോജനം ലഭിക്കാൻ ഇനി പറയുന്ന നിബന്ധനകൾ ബാധകമാണ്. അപേക്ഷകൻ ഭാരതീയ പൌരനായിരിക്കണം. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ അനുയോജ്യമായ ടെറസ് അഥവാ റൂഫ് ഉള്ള വീട് ഉണ്ടായിരിക്കണം. വൈദ്യുതി കണക്ഷൻ ഉണ്ടായിരിക്കണം. മുൻപ് മറ്റേതെങ്കിലും സോളാർ സബ്സിഡി പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിൽ മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. പദ്ധതിയിൽ അപേക്ഷിക്കാൻ ഉപഭോക്താവ് PM സൂര്യഘർ.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതിൽ സംസ്ഥാനവും വൈദ്യുതി വിതരണ ഏജൻസി അഥവാ ഡിസ്കോം തിരഞ്ഞെടുക്കണം. ദേശീയ പോർട്ടലിലൂടെ ഉപഭോക്താക്കൾക്ക് ഉചിതമായ യൂണിറ്റ് വലിപ്പം, ആനുകൂല്യ കാൽക്കുലേറ്റർ, വെഞ്ചർ റേറ്റിംഗുകൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ ലഭ്യമാകും. ഉപഭോക്താവിന് തനിക്കിഷ്ടപ്പെട്ട വെഞ്ചറും സൗരോപാധിയും തിരഞ്ഞെടുക്കാം. അങ്ങനെ ദേശീയ പോർട്ടൽ വഴി സബ്സിഡിക്ക് അപേക്ഷിക്കാം. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന പദ്ധതിയിലെ മോഡൽ സോളാർ വില്ലേജ് ഘടകത്തിന്റെ ലക്ഷ്യം ഇന്ത്യയിലെ ഓരോ ജില്ലയിലും ഒന്നുവീതം മോഡൽ സോളാർ ഗ്രാമം സ്ഥാപിക്കുക എന്നതാണ്. ഈ പദ്ധതിയിലൂടെ ഗ്രാമസമൂഹങ്ങളെ സോളാർ ഊർജം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ഊർജ സ്വയം പര്യാപ്തത നേടാൻ അവരെ ശക്തമാക്കുകയും ചെയ്യും. ഇതിനായി 800 കോടി വകയിരുത്തലോടെ ഓരോ തെരഞ്ഞെടുക്കപ്പെടുന്ന ഗ്രാമത്തിനും 1 കോടി രൂപ വീതം ധനസഹായം നൽകും. മോഡൽ ഗ്രാമം അർഹതയാർജിക്കാൻ ജനസംഖ്യ 5000-ൽ കൂടുതലായിരിക്കണം. പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഈ പരിധി 2000 ആണ്. ഗ്രാമങ്ങൾ മത്സരാത്മകമായ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. പിന്നീട് ജില്ലാതല കമ്മിറ്റി അഥവാ DLC തിരിച്ചറിയുന്ന തീയതിയോട് അനുബന്ധിച്ച് ഗ്രാമത്തിന്റെ ആകെ പുനരുപയോഗയോഗ്യ ഊർജ്ജശേഷി അടിസ്ഥാനമാക്കി അവ പരിശോധിക്കുകയും റാങ്ക് ചെയ്യുകയും ചെയ്യും. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പുനരുപയോഗ ഊർജ്ജശേഷിയുള്ള ഗ്രാമത്തിനാണ് 1 കോടി രൂപ ധനസഹായം ലഭിക്കുക. ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുനരുപയോഗ ഊർജ്ജ വികസന ഏജൻസികൾ വഴി ജില്ലാതല കമ്മിറ്റിയുടെ മേൽനോട്ടം നടക്കും. ഇങ്ങനെ മോഡൽ ഗ്രാമങ്ങൾ സ്വയം സോളാർ ഊർജ്ജ ഉൽപാദനത്തിലേക്ക് മാറുകയും രാജ്യത്തെ മറ്റ് ഗ്രാമങ്ങൾക്ക് മാതൃകയാവുകയും ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ത്യയുടെ സുസ്ഥിര ഊർജ്ജത്തിന്റെയും സാമ്പത്തിക ശാക്തീകരണത്തിന്റെയും ദിശയിൽ ഒരു പരിവർത്തനാത്മക ചുവടുവെപ്പാണ്. മോഡൽ സോളാർ വില്ലേജുകളെ പോലുള്ള നൂതന ഘടകങ്ങൾക്കായി പ്രത്യേക ധനവിഹിതം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിയുടെ ദൃഢമായ പ്രതിബദ്ധതയുടെയും ദീർഘകാല പ്രത്യാശകളുടെയും തെളിവാണ്.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചുള്ള പരിപാടിയാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: സമയം 8:35. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിന്നി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ലക്ഷദ്വീപിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം തയ്യാറാക്കിയ

0: റിപ്പോർട്ട്.
1: കൂറ്റൻ കട്ടൗട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ കളികൾ പ്രദർശിപ്പിക്കാനായി വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചത് മുതൽ എല്ലാ ടർഫുകളും കവരത്തി ദ്വീപിലെ ഏക ഗ്രൗണ്ടായ സ്കൂൾ സ്റ്റേഡിയത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ഫുട്ബോൾ കളിക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സാന്നിധ്യമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിയവരെക്കാളും പുറത്ത് തങ്ങളുടെ അവസരങ്ങൾ കാത്തു നിൽക്കുന്നവരാണ് കൂടുതലും. ഫുട്ബോൾ കളിയിൽ ആൺകുട്ടികളെക്കാളും ഒട്ടും മോശക്കാരല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ വനിതാ സുബ്രതോ മുഖർജി ക്വാളിഫയിംഗ് മത്സരങ്ങൾ കളിക്കാനായി ലക്ഷദ്വീപിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം അംഗങ്ങളും ഗ്രൗണ്ടിൽ പരിശീലനത്തിലാണ്. ലോക ഫുട്ബോളിന്റെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മേഖലയും ഉയരണമെന്നും അതിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും നല്ല കളിക്കാരെ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകർ.
0: ലോകകപ്പ് ആവേശം പങ്കിട്ട് ഫുട്ബോൾ പരിശീലകൻ ബിബി തോമസ്.
2: മത്സരങ്ങളുടെ രാജാവായ ഫുട്ബോൾ മത്സരത്തെ നെഞ്ചിലേറ്റി അതിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളോളമായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് ഫിഫ വരെ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഫാൻ ബേസ് വേൾഡ് കപ്പിനെയും ഫുട്ബോളിനെയും സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികളുടെ ആരാധകരുടെ ഒരു കൂട്ടായ്മ. ഇന്നത്തെ മത്സരം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. അതായത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കളി കാണണം, കളിയെ ലഹരിയായി മാറ്റണം എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കുന്നത്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
3: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: aiming to lift their second FIFA World Cup trophy after 2010. They lifted their first trophy on home soil in 1978, followed by 1986 and 2022. For Argentina, Messi is the outright hero, leading by 8 goals and 4 assists, which also makes him the front runner for the Golden Boot. Lautaro Martinez with 3 goals and Enzo Fernandez with 2 have also played important role in Argentina's attacking masterclass. Mikel Oyarzabal has been Spain's top scorer at this World Cup with 5 goals, including 1 in their semi-final win over France. Rodri has dominated midfield with a tournament-high 648 completed passes, while Lamine Yamal, returning from injury, has yet to hit top form but remains a constant threat out wide. Shagun Chopra, Akashwani News.
1: Earlier, England secured bronze medal after defeating France 6-4 in a thrilling third-place match at Miami Stadium last night. French striker Kylian Mbappe has surpassed Lionel Messi's World Cup scoring record, taking his career tally to 22 goals and took the lead in the Golden Boot race. Meanwhile, several Indian cities, states including Kerala, Manipur, Mizoram and Meghalaya have declared holiday in schools and higher educational institutions for tomorrow after demands by students and political leaders. They cited the late night schedule of the finals and concerns over attendance and travel after the game. And in men's cricket, England have set a target of 388 runs for India in the series deciding third ODI at Lord's in London. Chasing the target, Shubman Gill led Indian side with 93 for no loss in 16 overs when reports last came in. Opting to bat, England scored 387 runs at the loss of 3 wickets in 50 overs. Players from both the team were wearing black armbands and observed a minute silence to honour the legendary West Indies all-rounder Sir Garfield Sobers, who recently passed away. And now before we end the bulletin, the headlines once again. Government holds all-party meeting on the eve of monsoon session of Parliament beginning tomorrow. Urges all political parties to ensure smooth functioning of the session. Centre to develop over 160-kilometre-long Rameshwar Paradeep Highway along Odisha coast to boost tourism and spiritual journeys. 11 people killed as torrential rain triggers landslides in Rajouri and Poonch districts of Jammu and Kashmir. Flash floods following heavy rain claims 9 lives in Nagaland. US military launches airstrikes targeting Iran's paramilitary Islamic Revolutionary Guard Corps in retaliation of killing of American troops in Jordan. And in sports, football frenzy grips world as Argentina and Spain prepare for the final battle of FIFA World Cup tonight. And in men's cricket, hosts England set 388 runs target for India in the third and the final ODI at Lord's. And that's all in the news at 9. Good night.
2: Agashwani. പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
3: ഗ്രീക്ക് പുരാണ കഥകൾ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസ തുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെ കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
4: കൂട്ടുകാരെ, സൈഡ്സി എന്ന മഹാമന്ത്രവാദിനിയുടെ കൊട്ടാരത്തിലേക്ക് പോയ ഒഡീസിയൂസിന്റെ അനുചരന്മാരെ അവൾ പന്നികളാക്കി മാറ്റി പന്നിക്കൂട്ടിലടച്ചു. ഇതറിഞ്ഞ ഒഡീസിയൂസ് അവരെ മോചിപ്പിക്കാനായി ഹെർമസ് ദേവന്റെ സഹായത്തോടെ സൈഡ്സിയുടെ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ കഥ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഒഡീസിയൂസ് സൈഡ്സിയുടെ കൊട്ടാരത്തിലെത്തി. അവൾ വസ്ത്രം നെയ്യുന്നതും മധുരമായി പാടുന്നതും കണ്ട് വിസ്മയിച്ചു. അദ്ദേഹം സൈഡ്സിയെ വിളിച്ചു. അവൾ കടന്നു വന്ന് വാതിൽ തുറന്ന് ഒഡീസിയൂസിനെ സ്വീകരിച്ചു. വെള്ളികൊണ്ട് വിചിത്ര വേലകൾ ചെയ്തിട്ടുള്ള ദന്തനിർമ്മിതമായ ഇരിപ്പിടത്തിൽ ഒഡീസിയൂസിനെ അവൾ ഇരുത്തി. നറുതേനും വീഞ്ഞും അതോടൊപ്പം വിഷവും കലർത്തിയ പാനീയം അദ്ദേഹത്തിന് കൊടുത്തു. അത് ഒഡീസിയൂസിനെ ലഹരി പിടിപ്പിക്കുകയോ മയക്കുകയോ ചെയ്തില്ല. സൈഡ്സി മാന്ത്രിക ദണ്ടുകൊണ്ട് ഒഡീസിയൂസിനെ തടവിക്കൊണ്ട് പറഞ്ഞു, കൊള്ളാം, നിങ്ങൾക്കുള്ള സമയമായി, ഇനി പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കൊള്ളുക. ഇത് കേട്ട കോപാകുലനായ ഒഡീസിയൂസ് ചാടിയെണീറ്റു. മൂർച്ചയേറിയ

ആൾ ഉറയിൽ നിന്നൂരി സൾസിയെ കൊല്ലുവാനായി അവളുടെ നേരെ പാഞ്ഞു. ഭയപരവശയായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് സൾസി ഒഡീസിയസിന്റെ പാദങ്ങളിൽ വീണു. അവൾ ചോദിച്ചു, അങ്ങ് ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഞാൻ തന്ന മാന്ത്രിക ഔഷധം അങ്ങക്ക് യാതൊരു മാറ്റവും വരുത്തിയില്ലല്ലോ. ഒരിക്കലും കീഴടക്കാൻ കഴിയാത്ത ഉറച്ച മനസ്സുള്ള അങ്ങ് ആരാണെന്ന് പറയൂ. തീർച്ചയായും ശക്തനും മഹാനുമായ ഒഡീസിയസ് ആണ് അങ്ങെന്ന് ഞാൻ കരുതുന്നു. സ്വർണദണ്ഡധാരിയായ ഹെർമസ് ഒരിക്കൽ അങ്ങയെപ്പറ്റി പ്രവചിച്ചിരുന്നു, ട്രോയ് യുദ്ധം കഴിഞ്ഞ് അങ്ങ് ഇവിടെ വരുമെന്ന്. അങ്ങ് വാളുറയിലിടുക, നമുക്ക് ശയനമഞ്ചം പൂകി പരസ്പര വിശ്വാസത്തോടെ ആനന്ദിക്കാം. ഒഡീസിയസ് കോപത്തോടെ അവൾക്ക് മറുപടി കൊടുത്തു, സൾസി, നീ എന്റെ അനുചരന്മാരെ പന്നികളാക്കി രൂപാന്തരപ്പെടുത്തി കൂട്ടിലടച്ചിട്ട് ഇപ്പോ എന്നോട് സ്നേഹഭാവത്തിൽ പെരുമാറുന്നു. എന്തിനാണ് നിന്നോടത്ത് ശയിക്കുവാൻ എന്നെ വിളിച്ചത്? എന്റെ വീര്യം കെടുത്താനും എന്നെ നികൃഷ്ടജീവിയായി രൂപാന്തരപ്പെടുത്തുവാനുമല്ലേ? കൊള്ളാം, നിന്റെ ആ സൂത്രമൊക്കെ മനസ്സിലിരിക്കട്ടെ. എനിക്കെതിരായി യാതൊരു ദ്രോഹവും ചെയ്യുകയില്ലെന്ന് അനശ്വര ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. സത്യം ചെയ്താലല്ലാതെ നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിക്കുകയില്ല. സൾസി ഒളിമ്പസിലെ ദേവകളെ മുൻനിർത്തി സത്യം ചെയ്തു. അതിനുശേഷം ഒഡീസിയസ് സൾസിയോടൊത്ത് ശയനമഞ്ചത്തിൽ പ്രവേശിച്ചു. അതേസമയം സൾസിയെ പരിചരിച്ചിരുന്ന തോഴിമാർ ഓരോ കൃത്യങ്ങൾ നിർവഹിക്കുകയായിരുന്നു. അവർ നാലു പേരാണ്. അരുവികളുടെയും വൃക്ഷങ്ങളുടെയും പുത്രിമാരായ അവർ സൗന്ദര്യവതികളായിരുന്നു. നാലു പേരിൽ ഒന്നാമത്തവൾ വിശിഷ്ടമായ ഇരിപ്പിടത്തിൽ സൂര്യപടവിരിപ്പ് വിരിച്ചു. മറ്റൊരുവൾ ഇരിപ്പിടങ്ങൾക്ക് മുൻപിലായി വെള്ളിമേശകൾ സജ്ജീകരിച്ച് അവയ്ക്ക് മുകളിൽ സ്വർണ്ണക്കട്ടകൾ വെച്ചു. മൂന്നാമത്തെ തോഴി സ്വർണ്ണക്കപ്പുകളിൽ തേനും വീഞ്ഞും കലർത്തിയ മധുരപാനീയം നിരത്തി. നാലാമത്തവൾ കുളിക്കുവാൻ വേണ്ടി ഇളം ചൂടുവെള്ളം തയ്യാറാക്കി. സൾസി ഒഡീസിയസിനെ സുഗന്ധ തൈലം പൂശി. മനോഹരമായ ഉടയാടകൾ അവൾ ഒഡീസിയസിനെ ധരിപ്പിച്ചു. സൾസി വിഭവങ്ങളെല്ലാം ഒരുക്കിയ ശേഷം ഒഡീസിയസിനെ ഭക്ഷണം കഴിക്കുവാനായി ക്ഷണിച്ചു. അദ്ദേഹം ദന്തസിംഹാസനത്തിൽ ഇരിക്കുകയോ ഭക്ഷ്യപാനീയങ്ങളിൽ തൊടുകയോ ചെയ്തില്ല. സൾസി പറഞ്ഞു, എന്താണ് അങ്ങ് മരിച്ചവനെ പോലെ ഇരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും വഞ്ചന ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് അവിടുന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒട്ടും ഭയപ്പെടേണ്ട, ഒരിക്കലും മാറ്റം വരാത്ത സത്യപ്രതിജ്ഞയാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. എന്നെ വിശ്വസിക്കൂ, ഒഡീസിയസ് മറുപടി പറഞ്ഞു. ഹോ സൾസി, എന്റെ ഉറ്റ അനുചരന്മാർ പന്നികളോടൊപ്പം രൂപം ധരിച്ച് പന്നികൾക്കുള്ള തവിടും പയറും തിന്നുന്നു. അപ്പോ ഞാൻ ഈ വിഭവങ്ങൾ ആശിക്കുന്നത് ഹൃദയശൂന്യതയല്ലേ? ഈ വിരുന്നിൽ ഞാൻ പങ്കുചേരണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെ സ്വതന്ത്രരാക്കുക, അവരെ ഞാൻ കൺമുമ്പിൽ കാണട്ടെ. സൾസി ഉടനെ തന്നെ മാന്ത്രിക വടിയുമായി പുറത്തേക്ക് വന്നു. പന്നിക്കൂട് തുറന്നു. അവൾ ആ പന്നികളെ തലോടിയപ്പോ അവർക്ക് രൂപഭേദം വന്നു തുടങ്ങി. മറ്റൊരൌഷധം അവരുടെ ശരീരത്തിൽ അവൾ പൂശി. അടുത്ത നിമിഷത്തിൽ രോമവും തേറ്റയും അപ്രത്യക്ഷമായി അവർ മനുഷ്യജീവികളായി മാറി. പൂർവാധികം ആരോഗ്യവും സൗന്ദര്യവുമുള്ള യുവാക്കന്മാരായി അവർ വീണ്ടും മാറി. ഒഡീസിയസിനെ അനുചരന്മാർ തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തെ അവർ കെട്ടിപ്പിടിച്ചു. സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിച്ചു. അത് കണ്ടപ്പോ ആ മായാമോഹിനിയുടെ ഹൃദയവും തരളമായി. സൾസി ഒഡീസിയസിനെ സമീപിച്ചു പറഞ്ഞു, ലയാർട്ടീസസ് രാജകുമാരാ, ഒരിക്കലും തെറ്റുപറ്റാത്ത ഒഡീസിയസ്, അങ്ങ് ഉടനെ തന്നെ കപ്പൽ കിടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. അത് കരയോടടുപ്പിച്ച് അതിലുള്ള സർവ്വ സാധനങ്ങളും ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വെക്കുക. അതിനുശേഷം ഇവിടെ വരിക. ഒഡീസിയസ് കപ്പലിന്റെ സമീപത്തെത്തി. അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹത്തെ കണ്ട് സന്തോഷിച്ചു. കന്നുകാലികൾ മേച്ചിൽ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അത്യാർത്ഥിയോടെ പാഞ്ഞെത്തുന്ന കന്നുകുട്ടികളെ പോലെ ഒഡീസിയസിന്റെ അടുക്കിലേക്ക് അവർ പാഞ്ഞു ചെന്നു. ആനന്ദബാഷ്പം അവരുടെ കണ്ണുകളിൽ നിന്ന് അരുവി പോലെ ഒഴുകി. അവർ പറഞ്ഞു, ആരാധ്യനായ നേതാവെ, അങ്ങ് തിരിച്ചു വന്നല്ലോ. ഈ അവസരത്തിൽ ഞങ്ങൾക്കുള്ള സന്തോഷം വിവരിക്കുവാൻ പോലും കഴിയില്ല. ഇഥാഗയിൽ തിരിച്ചെത്തിയാലുള്ള ആനന്ദമാണ് ഞങ്ങൾക്കുള്ളത്. നമ്മുടെ മറ്റു കൂട്ടുകാരൊക്കെ രക്ഷപ്പെട്ടോ? അവരെവിടെയാണ്? ഒഡീസിയസ് പറഞ്ഞു, ആദ്യമായി നമുക്ക് നമ്മുടെ കപ്പലിലെ വസ്തുക്കളെല്ലാം ഏതെങ്കിലും ഒരു ഗുഹയിൽ ഒളിച്ചു വയ്ക്കാം. അതിനുശേഷം എല്ലാവരും എന്നോടൊപ്പം വരിക. നിങ്ങളുടെ കൂട്ടുകാരെല്ലാം സൾസിയുടെ ഭവനത്തിലിരുന്ന് യഥേഷ്ടം ഭക്ഷണപാനീയങ്ങൾ കഴിച്ച് സന്തോഷിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഉടനെ തന്നെ അനുചരന്മാർ ഒഡീസിയസിന്റെ നിർദ്ദേശമനുസരിച്ചു. പക്ഷേ ഇത് കണ്ടുകൊണ്ട് നിന്ന യൂറിലോക്കസ് അവരുടെ ഉദ്യമങ്ങളെ ബലം പ്രയോഗിച്ച് തടഞ്ഞു. അയാൾ തുറന്നു പറഞ്ഞു, മരമണ്ടന്മാരെ, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിംഹത്തിന്റെ ഗുഹയിൽ ചെന്ന് തലയിടാനോ? അവിടെ ചെന്നാ സൾസി നിങ്ങളെയെല്ലാം സിംഹമോ ചെന്നായോ ആക്കി രൂപാന്തരപ്പെടുത്തി

കാവലിന് നിർത്തും. സൈക്ലോപ്സിന്റെ ഗുഹയ്ക്കകത്ത് കയറി ചെന്ന് കുരുത്തക്കേട് കാണിച്ചത് ഒഡീസിയസ് അല്ലേ? നമ്മുടെ കൂട്ടുകാർ എത്ര പേരാണ് അവിടെ മരിച്ചു വീണത്! ഇപ്പോ വീണ്ടും കൊലയറയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു. ഇദ്ദേഹത്തിന്റെ ഭ്രാന്താണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം. ഇനിയും ഒഡീസിയസിനെ അനുഗമിക്കാനാണോ നിങ്ങളുടെ ഭാവം? ഒഡീസിയസ് കോപം കൊണ്ട് ജ്വലിച്ചു. വാളുറയിൽ നിന്ന് ഊരി ഒറ്റ വെട്ടിനെ യൂറിലോക്കസിന്റെ തല താഴെയിടാൻ അദ്ദേഹം ഒരുങ്ങി. കൂട്ടുകാർ അദ്ദേഹത്തെ തടഞ്ഞു. അവർ പറഞ്ഞു, പ്രഭു, ആ മനുഷ്യൻ അതാണ് ഇഷ്ടമെങ്കിൽ അയാൾ ഇവിടെ നിൽക്കട്ടെ, അങ്ങ് മുമ്പിൽ നടക്കുക, ഞങ്ങൾ ഇതാ സഴ്സിയുടെ ഭവനത്തിലേക്ക് പുറപ്പെടാൻ തയ്യാറായിരിക്കുന്നു. എല്ലാവരും നടന്നു. തനിയെ നിൽക്കാൻ തയ്യാറാകാതെ മടിച്ചു മടിച്ചാണെങ്കിലും യൂറിലോക്കസും സംഘത്തെ അനുഗമിച്ചു. സഴ്സിയുടെ ഭവനത്തിൽ അവരെത്തി. വിരുന്നും ആഘോഷങ്ങളുമായി കഴിയുന്ന കൂട്ടുകാരെ കണ്ട് അവർ സന്തോഷിച്ചു. പുതിയതായി ചെന്നവർക്കും കുളിക്കാനുള്ള ഏർപ്പാടുകൾ സഴ്സി ചെയ്തു. സുഗന്ധ തൈലം പൂശി വിലപിടിപ്പുള്ള പുതുവസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ചു. സഴ്സി പറഞ്ഞു, വിലപിക്കാനുള്ള സമയമല്ല ഇത്, ഇഷ്ടം പോലെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക. സമുദ്രത്തിൽ എത്രയധികം അപകടങ്ങളും ക്ലേശങ്ങളും നിങ്ങൾ സഹിച്ചു എന്നത് എനിക്കറിയാം. ഇഥാക്കയിൽ നിന്നും പുറപ്പെട്ട അവസരത്തിൽ എന്നതുപോലെ സന്തോഷമുള്ളവരും ഉല്ലാസവാന്മാരുമായിരിക്കുക. അവളുടെ ഉപദേശം സ്വീകരിച്ച് ഒന്നാം തരം വീഞ്ഞും വിഭവങ്ങളും അനുഭവിച്ച് ഉല്ലാസവാന്മാരായി ഒരു കൊല്ലം അവർ അവിടെ കഴിഞ്ഞു. ആ കൊല്ലം അവസാനിക്കുകയും ഋതുക്കൾ മാറുകയും ചെയ്തപ്പോൾ കൂട്ടുകാർ ഒഡീസിയസിനോട് പറഞ്ഞു, പ്രിയങ്കരനായ നേതാവേ, അങ്ങ് നാടും വീടും മറന്നോ? അങ്ങയുടെ പ്രിയപ്പെട്ട ഭവനത്തിലേക്കും നാട്ടിലേക്കും പോകുവാൻ വിധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അക്കാര്യം ഓർമ്മിക്കുക. ഒഡീസിയസ് ഒരു ദിവസം തന്റെ ആഗ്രഹം സഴ്സിയോട് പറഞ്ഞു. ജന്മദേശത്തേക്ക് മടങ്ങിയെത്തുക എന്നതാണ് ലക്ഷ്യം. അതിനുവേണ്ടി തനിക്കും അനുയായികൾക്കും സഹായം ചെയ്തു തരണമെന്ന് അദ്ദേഹം സഴ്സിയോട് അഭ്യർത്ഥിച്ചു. സഴ്സി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങയുടെ ഇംഗിതം ഇഥാക്കയിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളതാണെങ്കിൽ അതിന് ഞാൻ തടസ്സമാകുന്നില്ല. മടക്കയാത്രയുടെ വിശദവിവരം നൽകുവാൻ കഴിവുള്ള ഒരാൾ മാത്രമേയുള്ളൂ. അന്ധനായ ടൈറിസിയാസ് എന്ന പ്രവാചകനാണ് അദ്ദേഹം. ഒഡീസിയസ് ചോദിച്ചു, ടൈറിസിയാസ് എവിടെയാണ്? ടൈറിസിയാസിനെ കാണണമെങ്കിൽ പ്രേതലോകത്ത് പെർസോഫോണിയയുടെ സമീപത്തെത്തണം. സൂര്യപ്രകാശം ഒട്ടും കടന്നു ചെല്ലാത്ത പ്രേതലോകമായ പാതാളത്തിൽ ഭയങ്കര രൂപിണിയായ പെർസോഫോണിയയുടെ പക്കലെത്തിയാലേ ടൈറിസിയാസിനെ കാണാൻ കഴിയൂ എന്ന വാക്കുകൾ ഒഡീസിയസിന്റെ മനസ്സിൽ വെള്ളിടി പോലെ പതിച്ചു. പ്രേതലോകത്തിലേക്കുള്ള യാത്രയെക്കുറിച്ച് ചിന്തിക്കുക കൂടി വയ്യ. പക്ഷേ അവിടെ എത്താതെ ടൈറിസിയാസിനെ കാണാനാവില്ല. അന്ധപ്രവാചകനായ ടൈറിസിയാസിന്റെ വാക്കുകളെ ആശ്രയിച്ചാണ് ഭാവി നിലകൊള്ളുന്നത്. ദുസ്സഹമായ ഹൃദയവേദനയാണ് ഈ കാര്യങ്ങൾ ചിന്തിക്കവേ ഒഡീസിയസിനുണ്ടായത്. സഴ്സേ, ഭയങ്കരമായ പാതാള ലോകത്തിലേക്ക് ആരെന്നെ നയിക്കും? ഇന്ന് വരെ ഒരുത്തരും കപ്പലിൽ അവിടേക്ക് പോയിട്ടില്ലല്ലോ. മായാമോഹിനിയായ സഴ്സി മറുപടി പറഞ്ഞു, ഒഡീസിയസേ, അങ്ങ് ഭയപ്പെടേണ്ട, ആരോടും വഴി ചോദിക്കേണ്ടതുമില്ല. കപ്പലിന്റെ പായ്മരങ്ങളും പായകളും സജ്ജീകരിച്ച് അങ്ങ് കപ്പലിൽ ഉറച്ചിരുന്നു കൊള്ളുക. വടക്കൻ കാറ്റ് അങ്ങയെ നിർദ്ദിഷ്ട സ്ഥാനത്തെത്തിക്കും. മഹാസമുദ്രം തരണം ചെയ്ത് കഴിയുമ്പോൾ താഴ്ന്ന ഒരു സമുദ്രതീരം കാണാം. അവിടെയാണ് പാതാളരാജ്ഞിയായ പെർസോഫോണിയയുടെ തോട്ടം. ഓഷ്യാനസിൽ അപ്പോൾ എത്തിച്ചേരും. വേദനയുടെ നദിയായ എക്രോണിലേക്ക് രണ്ട് പോഷക നദികൾ വരുന്നത് കാണാം. ഒന്ന് അഗ്നിനദിയാണ്, രണ്ടാമത്തേത് പ്രലാപനദിയും. മരണനദിയായ സ്റ്റിക്സിലേക്ക് പ്രലാപനദി ചേരുന്നു. അവിടെ കാണുന്ന ഒരു പാറയുടെ സമീപം നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് നിർവഹിക്കണം. സഴ്സി തുടർന്നു, അവിടെ അങ്ങ് ഒരടി സമചതുരത്തിൽ ഒരു കുഴി ഉണ്ടാക്കുക. മരിച്ചവർക്ക് അർച്ചന നടത്തണം. മൂന്ന് പ്രാവശ്യം തേനും പാലും ശുദ്ധമായ വീഞ്ഞും ശുദ്ധമായ ജലവുമാണ് അർച്ചന ചെയ്യേണ്ടത്. അവയ്ക്കെല്ലാം മുകളിലായി ബാർലിമാവ് വിതറുക. മരിച്ചവരുടെ ശൂന്യ ജഡങ്ങളെ ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. പിന്നീട് ഒരു കറുത്ത ആണാടിനെയും കറുത്ത പെണ്ണാടിനെയും തലകീഴായി പിടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞ് സമുദ്രതീരം ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുക. പാതാളത്തിലെ പ്രേതാത്മക്കളെല്ലാം അങ്ങേ പിന്തുടരും. കൊന്ന മൃഗങ്ങളെയെല്ലാം അഗ്നിയിൽ പൊരിച്ചെടുക്കാൻ അനുചരന്മാരോട് പറയണം. പാതാള രാജാവായ ഹെയ്ഡസിനോടും പെർസോഫോണിയയോടും പ്രാർത്ഥിക്കുക. അങ്ങയുടെ പിന്നിൽ പ്രേതാത്മാക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കാണാം. അങ്ങ് വാളൂരിപ്പിടിച്ച് നിലകൊള്ളണം. പരേതാത്മാക്കളെ ഓരോരുത്തരായി വരാൻ അനുവദിക്കുക. അങ്ങ് അനുവദിക്കുമ്പോൾ അവരുടെ പൊള്ളത്തലയോട്ടികൾ പിന്നാലെ പിന്നാലെ വരും. ആദ്യമെത്തുന്നത്

0: പരിസ്യാസാണ്. അദ്ദേഹം ഭാവി കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തും. ഓരോരുത്തരോടും ചോദിച്ചറിയേണ്ട കാര്യം ചോദിച്ചറിഞ്ഞതിന് ശേഷമേ അവരെ ബലിമൃഗങ്ങളുടെ രക്തം കുടിക്കാൻ അനുവദിക്കാവൂ. വാളും ഉയർത്തിപ്പിടിച്ച് അങ്ങ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പരേതാത്മാക്കൾ ഉത്തരം നൽകും. എല്ലാം അറിഞ്ഞതിനു ശേഷം സമുദ്രം തരണം ചെയ്ത് അങ്ങയ്ക്ക് സസുഖം നാട്ടിലെത്താം. സഴ്സി ഇവയെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ പ്രഭാതമായി. സഴ്സി ഒഡീസിയൂസിന് മനോഹരമായ ഒരു കഞ്ചുകവും അംഗവസ്ത്രവും കൊടുത്തു. ഒഡീസിയൂസ് കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു, നിദ്ര മധുരമാണ്, പക്ഷേ ഇപ്പോൾ മധുരവിസ്മൃതിയിൽ ആണ്ടുകിടക്കേണ്ട സമയമല്ല. നമുക്ക് നാട്ടിലേക്ക് മടങ്ങാം. അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി സഴ്സി എന്നെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. എത്രയും വേഗം ഇഥാക്കയിൽ തിരിച്ചെത്തുവാൻ അവരെല്ലാം ആഗ്രഹിച്ചു. യാത്രാരംഭത്തിൽ ഒരു ദുരന്ത അനുഭവം ഉണ്ടായി. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവനായ എൽപിനോർ തണുപ്പ് കിട്ടുന്നതിനായി വീടിന്റെ മട്ടുപാവിൽ കിടക്കുകയായിരുന്നു. അമിതമായി മദ്യം കുടിച്ചതുകൊണ്ട് അയാൾ ബോധം കെട്ടുകിടക്കുകയായിരുന്നു. ആളുകൾ പുറപ്പെടാൻ തയ്യാറാകുന്നതിന്റെ ബഹളം കേട്ട് അയാൾ മെല്ലെ ഉണർന്നു. ഗോവണി വഴി താഴേക്കിറങ്ങുമ്പോൾ കാൽ വഴുതി വീണ് താഴെ ശിരസ് വേർപെട്ട് കിടന്നു. അങ്ങനെ ഒഡീസിയൂസിന് മുൻപ് തന്നെ അവൻ പാതാള ലോകത്തേക്ക് യാത്രയായി. അനുയായികൾ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ ഒഡീസിയൂസ് അവരോട് പറഞ്ഞു, നേരെ ഇഥാക്കയിലേക്ക് നാം മടങ്ങുകയാണെന്ന് നിങ്ങൾ ധരിക്കരുത്. സഴ്സി മറ്റൊരു മാർഗമാണ് പറഞ്ഞിട്ടുള്ളത്. അതനുസരിക്കുകയേ നിവർത്തിയുള്ളൂ. ആദ്യമായി പാതാള ലോകത്ത് നാം പോകണം. ഭാവി മാർഗങ്ങൾ എന്താണെന്നറിയാൻ ടൈറിസിയാസിന്റെ പ്രവചനം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പാതാള ലോകത്തേക്കുള്ള യാത്ര എന്ന് കേട്ടപ്പോൾ ഒഡീസിയൂസിന്റെ അനുചരന്മാർ നടുങ്ങി വരച്ചു. കൊടും ഭീതിയും നിരാശയും മൂടൽ മഞ്ഞുപോലെ അവരെ പൊതിഞ്ഞു നിന്നു. അവർ നിശബ്ദമായി വിധിയെ പഴിക്കുകയും ദുഃഖം കൊണ്ട് തലമുടി വലിച്ചു പറിക്കുകയും ചെയ്തു. ദുഃഖവും സംഭ്രമവും നിറഞ്ഞവരായി അവർ കപ്പലിലെത്തി. നാവികർ ഊർജ്ജസ്വലരായി. യാതൊരു പ്രതിബന്ധവുമില്ലാതെ കപ്പൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്നു.
1: ഒഡീസിയൂസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

സമയം 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 45 സെക്കൻഡ്. അല്പസമയത്തിനുള്ളിൽ ഇഷ്യൂസ് ബിഫോർ പാർലമെൻറ്റ് ഡൽഹി റിലേ.

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്.